91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. ഞാൻ ചച്ചു. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ, നല്ല സന്തോഷം നിറഞ്ഞ നല്ല ഐശ്വര്യമുള്ള ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അങ്ങോട്ട് ആശംസിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വയം അങ്ങോട്ട് തീരുമാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്, നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ്. ചിലപ്പോഴാണ് ബാഹ്യ ഇടപെടലുകളെല്ലാം അതിനകത്തേക്ക് വല്ലപ്പോഴൊക്കെ വന്നു കയറുന്നത്. എന്നാലും ഒരു 90% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് 100% സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ലൈഫിൽ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഈ രാവിലെ തന്നെ നമുക്ക് ശരിക്കും ആലോചിക്കാം, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ ചെയ്യണേന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പല ചിന്തകളും മനസ്സിലേക്ക് വരും. അപ്പോ ഇന്നിപ്പോ ആലോചിക്കാം, എന്താണ് ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ദുഷ്ചിന്തകൾക്ക് പകരം ഇങ്ങനെ അവനവന് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതം എങ്ങനെ മാറണമെന്ന്. ഓക്കെ, ഇത് റേഡിയോ സുനോ. Stay tuned.

സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പലരെ കുറിച്ചിട്ടും പല പല അഭിപ്രായങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അയാളാണ് കൊള്ളാലോ, നല്ല സ്മാർട്ടാണെന്ന് തോന്നും. ചില ആളെ കണ്ടാൽ അയ്യേ എന്ത് കഞ്ഞിയാണ് ഇവനൊക്കെ എന്നും തോന്നാറുണ്ട്. അതേസമയം നമുക്ക് ആ ഒരു ഔട്ട്ലുക്ക് അങ്ങനെ കാണുമെങ്കിലും ചിലപ്പോൾ നമ്മൾ അവരോട് അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവുക. നമുക്ക് സ്മാർട്ടായി തോന്നിയ ആൾക്കാർ ചിലപ്പോ ഒരു കഞ്ഞി സ്വഭാവമൊക്കെ കാണിച്ചേക്കാം. അതേസമയം ഇൻട്രോവേർട്ട് ആണെന്ന് നമുക്ക് തോന്നിയ ആൾക്കാർ ചിലപ്പോൾ നല്ല സ്മാർട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ടാകാം, പെരുമാറുന്നുണ്ടാകാം. ഇവരുടെ എല്ലാം കയ്യിൽ, ഇവരുടെ മാത്രമല്ല നമ്മുടെ കയ്യിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളത് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ചുമ്മാതെ ഒരു 10 പേരോട് കൈകെട്ടിയിരിക്കാൻ പറഞ്ഞാൽ 10 പേരും കൈകെട്ടിയിരിക്കും. ഈ 10 പേരുടെ മുന്നിലും ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നു, അത് ഈ 10 പേരും എങ്ങനെ ചെയ്യുന്നു. അതിൽ ഏറ്റവും മിടുക്കായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടാകാം. അതൊരു മിടുക്കനാവാം, ഒരു മിടുക്കിയാവാം, നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിനൊരു 100% റിസൾട്ട് കൊണ്ടുവരുന്ന ആളുണ്ടാകാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കാര്യം വരുമ്പോ അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ആണോ, നമ്മുടെ തീരുമാനമാണോ അതോ വേറെ ആരെങ്കിലും ആണോ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? റേഡിയോ സ്വരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു, എന്തെല്ലാം എത്ര പേരെ നമ്മൾ കാണുന്നു, എത്ര പേരോട് നമ്മൾ സംസാരിക്കുന്നു. ഇപ്പോൾ രണ്ട് പേർക്ക് ഒരേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ രണ്ട് കൂട്ടരും രണ്ട് രീതിയിലായിരിക്കും അത് ആൻസർ ചെയ്യുന്നുണ്ടാവുക. ഒരാൾക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും, അവർ അടിപൊളിയായിട്ട് എക്സാം എഴുതും. മറ്റേ ആൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മാർക്സ് വരുമ്പോൾ ഒരാൾക്ക് നല്ല ഹൈ സ്കോർ ഉണ്ടാകാം, ഒരാൾക്ക് ഒരു ബിലോ ആവറേജ് ആയിരിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന ലൈഫിൽ ഓരോ സിറ്റുവേഷൻസും. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ അത് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. അതേസമയം പഠിക്കാതെ ഉഴപ്പിട്ട് പോയ ഒരാളാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളും നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ആ കാര്യം വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം യാതൊരു ധാരണയില്ലാത്തൊരു കാര്യത്തിലാണ് നമ്മൾ ചെന്ന് അകപ്പെടുന്നതെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടത്? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന് 100% നമുക്ക് ഉറപ്പു പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. റേഡിയോസിനോട് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഞാൻ ചച്ചു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താ ജനിക്കേണ്ടതെന്നറിയോ? അവസാനം ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കണം. അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല റിസൾട്ട് ഇതിന് ഉണ്ടായിരിക്കണം എന്നാണ് എന്തൊരു കാര്യം വരുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇതിപ്പോ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിന് അത്രയും സീരിയസ്നെസ് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുക. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ശുഭാപ്തി വിശ്വാസം വേണം. അതോടൊപ്പം പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ആരോടെങ്കിലും പോയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാം. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോട് കേട്ടോ അഭിപ്രായം ചോദിക്കാം, അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്നും ഇല്ലാതെ എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടപടിയാവാനായിട്ട് പോണില്ല. അറിയാത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അതിനൊരു ഫെയിലിയർ ഒക്കെ ഉണ്ടാകും. അപ്പൊ ലൈഫിൽ ഫെയിലിയർ ഇല്ലാതെ ഇരിക്കാനായിട്ട് നല്ല കൂട്ടുകൾ വേണം, നല്ല സൗഹൃദങ്ങൾ വേണം. അവരോട് നമുക്ക് ഒരഭിപ്രായം ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പിന്നെ എല്ലാത്തിലുപരിയായിട്ട് നമ്മുടെ തീരുമാനമായിരിക്കണം നമ്മുടെ ജീവിതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: மார்னிங் சவாரி, இது நம்முட சவாரி. ஞாயர் முதல் வியாழம் வரை ராவிலே 6 மணி முதல் மார்னிங் சவாரி. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 7 October ബുധനാഴ്ച ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച വിഷ് ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരാറുണ്ടല്ലേ. ചിലപ്പം നമ്മുടെ ഇതുവരെയുള്ള ലൈഫിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില പ്രതീക്ഷകളായിരിക്കാം, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ചില ഓർമ്മകളായിരിക്കാം. പക്ഷേ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഒരു ഒരു ഒരു പരാജയമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. വിട്ടുകൊടുക്കൽ ഒരു പരാജയമല്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുന്നതും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു പരാജയമല്ല, അത് നമ്മളുടെ വിജയമായിട്ട് തന്നെ നമുക്കതിനെ കാണാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇന്ന് ഫോർഗീവ്നെസ് ആൻഡ് ഹാപ്പിനെസ് ഡേ ആണ്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. മറ്റു ചില ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്. അത് മാത്രമല്ല, ഈ ഒരു മോർണിംഗിനെ തീർച്ചയായിട്ടും നമ്മൾക്ക് മെസ്സി മോർണിംഗ് എന്ന് തന്നെ വിളിക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് ആ വെളുപ്പിനെ ആ ഒരു ഒരു മാച്ചിന് ശേഷമുള്ള മൊമെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ മെസ്സി മോർണിംഗ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു മോർണിംഗ് ആണ് ഇന്ന് 7 October. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ തന്നെ ചോദിക്കാനായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വരും സമയങ്ങളിൽ നമ്മൾ ആ ഡീറ്റെയിൽസിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഇന്നത്തെ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. മനസ്സിനക്കരെ മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇന്ന് ആദ്യം കേട്ട് തുടങ്ങുന്നത്. മനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് മനസ്സിനക്കരെ കേട്ടുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. സമയം 6 കഴിഞ്ഞ് 7 ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ. മോർണിംഗ് സവാരിയിൽ നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ വിഷസും എല്ലാം തന്നെ അയച്ചോളൂ. അപ്പോൾ ഈ ഒരു പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിജയ് യേശുദാസ് ആശാജി മേനോൻ പാടിയ പാട്ടാണ് നമ്മളിതാ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പോ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just be-

കുമാരി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. നേരെ നമുക്ക് സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോവാം. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം വളരെ രസമാണ്, ഇഷ്ടമാണ് കുട്ടികൾക്ക് കേൾക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അധികമൊന്നും നിങ്ങൾക്ക്. പക്ഷെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ പഴയ പേര് എന്തായിരുന്നു എന്നുള്ളത് കൂടിയൊക്കെ ഒന്ന് വായിച്ചു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഇൻഫോ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ. കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ചോദ്യം ഉത്തരം നിങ്ങൾ സ്ഥലമാണല്ലോ നോക്കി പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഒഫീഷ്യൽ നെയിമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പേരെന്താണെന്നൊക്കെ ഉള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അറിയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ, മീരാൻ ഖാൻ, ബേബി ഷാജു, ശ്രീധർ, പ്രഭുജി, അബിജാനിക്സ്, എന്താ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഇഫ്തി ഹാഴുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഫൈസൽ ഇങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്, സുപ്രഭാതം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ദുഃഖാൻ മരുഭൂമിയിൽ ഇരുന്ന റേഡിയോ സുനോയിലെ പ്രിയപ്പെട്ട നിസയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. തിരിച്ചും നമ്മളുടെ ഈ സ്നേഹം നിറഞ്ഞ സുപ്രഭാതം. ഗൾഫിലുള്ള എല്ലാ പ്രവാസികൾക്കും നല്ല വാക്കുകളും ഊഷ്മളമായ ആശംസകളും നൽകുന്ന, ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞങ്ങളും ഇത് കേൾക്കാറുണ്ട് സ്നേഹത്തോടെ. ഫൈസൽ, ബാബു, സഥാർ, ബിജു, സജി, എല്ലാവർക്കും എൻ്റെ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് പലരും പല ജില്ലയിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂര്, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അമാൻ ഷജീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രവിശങ്കർ ജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഫോർഗീവ്നെസ് ആൻഡ് ഹാപ്പിനെസ് ഡയറക്ട്ലി കണക്റ്റഡ്, ഇഫ് സംവൺ ഫോർഗീവ്നെസ് ബോത്ത് സൈഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നെവിൻ ജോണിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഓൾ ആർജിഎസ് എന്ന് കൂടി പറയുന്നു നെവിൻ. എറിക് ജോൺ ആണ് മെസ്സേജ് അയക്കുന്നത്, എറിക് വെരി നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ, എറിക്കിനും വളരെ സ്പെഷ്യലായിട്ട്. മസ്താൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നല്ലൊരു ഡേ, ഒരു മേഴ്സി ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മസ്താൻ്റെ മെസ്സേജ്. ഗുഡ് വിഷസ് ടു സ്റ്റാർട്ട് വിത്ത് എ പോസിറ്റീവ് വൈബ്സ് എന്ന് കൂടി പറഞ്ഞിട്ട് ആണ് മസ്താൻ്റെ ആ ഒരു മെസ്സേജ്. രാജേഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്, നീതി മോഹൻ മോർണിംഗ് പറയുന്നു, സുപ്രഭാതം വിഷ് ചെയ്തുകൊണ്ട് രണ്ടുപേര് ജോയിൻ ചെയ്യുന്നുണ്ട്, സഫക്കുട്ടിയും റഷ്യയാണ് ജോയിൻ ചെയ്യുന്നത്, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ദീപ കൃഷ്ണൻ കുമാർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും, ഗുഡ് മോർണിംഗ് റേഡിയോസിനോ, പ്ലീസ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു മൈ ഹസ്ബൻഡ് ഓൺ ഹിസ് 60th ബർത്ത്ഡേ, മോർണിംഗ് സവാരിയിലൂടെ വിഷ് ചെയ്യണം, നെയിം കൃഷ്ണകുമാർ എന്നാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കൃഷ്ണകുമാറിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള, സ്പെഷ്യലി ദീപയുടെ വളരെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ആശംസകൾ നമ്മളും വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു കേട്ടോ, നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ, എല്ലാവരും ജോയിൻ ചെയ്യുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. റഷീദ് എത്തിയിട്ടുണ്ട്, ഒരു കിഡ്ലൻ സെൽഫിയുമായിട്ട് റഷീദ് ജോയിൻ ചെയ്യുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. റഷീദിനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നിഷാദ് നിസുവിൻ്റെ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ന് എൻ്റെ മോൻ മുഹമ്മദ് ഇസാൻ്റെ 4th ബർത്ത്ഡേ ആണ്, MES സ്കൂളിലെ LKG 1 ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു, കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് കസിൻസ് തന്നെ ഉണ്ട്. ആണോ, അടിപൊളി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ജാസിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, മോൻ്റെ ബർത്ത്ഡേ ആണ്, മുഹമ്മദ് ഇസാൻ എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ മോൻ്റെ 4th ബർത്ത്ഡേ ആണ്, അപ്പോൾ മോൻ ആശംസകൾ കൊടുക്കണം. MES KG 1 മോൻ പഠിക്കുന്നത്. അപ്പോൾ മോന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി, സ്പെഷ്യലി കസിൻസിൻ്റെയും എല്ലാവരുടെയും വക.

ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മെസ്സേജ് ഉണ്ട്. എന്റെ ത്രോട്ടിന് എന്തോ ചെറിയ പ്രശ്നം വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി കേട്ടിട്ട് പോകാം. സർക്കിട്ട് മൂവിയിലെ ആ ഒരു ഹോപ്പ് സോങ് നമുക്ക് മോർണിംഗിൽ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്. നമുക്കൊരു ഒരു മോട്ടിവേഷൻ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് നൽകുന്ന ഒരു പാട്ടായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു ഹോപ്പ് സോങ്. കപിൽ കപിലനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ് സോങ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ദാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേട്ട് കൂട്ടുകൂടാം ഈ ഒരു പാട്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പോസിറ്റീവ് എനർജി തരട്ടെ.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: The Oscar goes to A.R. Rahman.
2: Hi, this is A.R. Rahman.
3: You're listening to Radio Suno.
2: Listen to my songs on Radio Suno 91.7 FM. K to K.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

ഡെപ്സി സോങ് ആയിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, എല്ലാവരുടെയും ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം വളരെ വളരെ സിമ്പിളായിരുന്നു. ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. എല്ലാവരുടെയും ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് പോകുന്നു. ജിബിൻ ജോർജ് മെസ്സേജ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ജിബിൻ ജോർജ്. റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് നമ്മളുടെ അഭിജാനിക്സൺ ജോയിൻ ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. കൂടെ തന്നെ റോസ് ഫാമിലിയിൽ നിന്നും ഓർവിൽ എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ ജിഷ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർക്ക് ഫുൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഏത്തൻ എവ്ലിൻ എസ്ഹാൻ ഫ്രം എമിയസ് അവരും കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അയക്കുന്നുണ്ട്. അക്ഷര അക്ഷജ് കറക്റ്റാണ്. ബാറ്റ്മാൻ റൈറ്റ് ആൻസർ. ഗുഡ് മോർണിംഗ് ഓൾ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അനു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സ്റ്റീവൻ ആൻഡ് സെയ്റ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരും എല്ലാവരും, എനിക്ക് നിന്ന് ആരും തെറ്റായിട്ട് അയച്ചിട്ടില്ല, എനിക്കൊന്ന് എല്ലാവരുടെയും പേരുകൾ മാത്രം പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു. അഷറും ഉമ്മ കുൽസും ജോയിൻ ചെയ്യുന്നുണ്ട്. അസറും ഉമ്മ കുൽസും ആണ് അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ റേഡിയോ ഇങ്ങനെ കേട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. സന്തോഷം. ഹർഷിക നന്ദികയുടെ മോർണിംഗ് മെസ്സേജ് ആൻഡ് റൈറ്റ് ആൻസർ. കെവിൻ സോജുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡ്യൂർ ഓൾ എന്ന് പറഞ്ഞിട്ട് എം ഇ എസിലാണ് കെവിൻ പഠിക്കുന്നത്. പിന്നെ അതുപോലെ അസ്മ മൻസൂറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗും റൈറ്റ് ആൻസറും വന്നിട്ടുണ്ട്. ഇനി അതുപോലെ വന്നിരിക്കുന്നത് സൂര്യദർശ് ദിനേശനാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്. തമിഴിൽ എനിക്ക് അതിൻ്റെ എന്താ പറയുക മുഴുവൻ പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, സഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ദക്ഷക്കുട്ടി അയക്കുന്നുണ്ട്. നജീബിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ ഇഷ്ടം പോലെ കഷ്ടപ്പെടണം, കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മെസ്സേജിലേക്ക് എത്തുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സഫാൻ അബ്ദുള്ള എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സഫാൻ. ഒരു നല്ല ഡേ സഫാൻ വിഷ് ചെയ്യുന്നു. കൂടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷംസീറാണ്. ഷംസീർ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ അയക്കുന്ന ഷംസീർ അല്ല, ഇത് വേറെ ഷംസീറാണ് അല്ലേ, ഇന്നലെ വിഷ് അയച്ച ഷംസീറാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഷംസീറെ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദും വാഹിദുമാണ് ജോയിൻ ചെയ്യുന്നത്. ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദാ നമ്മുടെ ദിലൻ ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് കേട്ടോ ദിലൻ. മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് നീ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്തുകൊണ്ട് മീവൽ എൽസ ഐഡിയൽ സ്കൂളിൽ നിന്നാണ് മീവലിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഫൈസൽ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ടു ഡേയ്സ്, ഇത് ഞാൻ ചോദിച്ചില്ലല്ലോ ഈ ചോദ്യം. ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ ചോദിച്ചിട്ടില്ല. ഈ അടുത്ത് ചോദിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലേക്കില്ല. ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടീസ് പറയേണ്ടതാണല്ലോ ഞാനിത് ചോദിച്ചു എന്നുള്ളത്, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സുപ്രഭാതം മുണ്ടിട്ടോ നെസോ, സുഖ അല്ലേ എന്ന് കൂടി സുലൈമാൻ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്തുകൊണ്ട് അനിരുദ്ധ് മനോജ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ അനിരുദ്ധിൻ്റെ മെസ്സേജ് എത്തുന്നത്. അനിരുദ്ധിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ശ്രീയ ജിയാൻ ജെറമ്യ ജനാദൻ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ദി ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷഫ്ന അഷ്റഫ് ജോയിൻ ചെയ്യുന്നു. ജോയ്ക്ക് ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ജലീലിൻ്റെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ദിയാൻ ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആണ് കേട്ടോ മുഹമ്മദെ. കൂടെ തന്നെ ഹലോ ഗുഡ് മോർണിംഗ്, ടുഡേ ഇസ് മൈ മോംസ് ബർത്ത്ഡേ. ഓക്കെ, അമ്മയുടെ ബർത്ത്ഡേ ആണ്, വിഷസ് കൊടുക്കണം എന്നുകൂടി പറഞ്ഞിട്ട് മൻഹ കുട്ടി മെസ്സേജ് അയക്കുന്നു. മൻഹ ഫാത്തിമയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം മൻഹ ഫാത്തിമയുടെ അമ്മയ്ക്ക് നമ്മളുടെ ഒക്കെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ടുള്ള മോമിനുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. ഉമ്മയുടെ പേര് എഴുതിയിട്ടില്ല, എനിവേ നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ പറയുന്നു. ഷൈജു ഗുഡ് മോർണിംഗ് എവ്രി വൺ ഫ്രം ജുവാനോ ആണ് കേട്ടോ. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും ജുവാനോ ആണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീസ് മാഹിൻ അസീം നസി മിസ് യു ഓൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് അനീസ ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് അലി, ഹോപ്പ് യുവർ മോർണിംഗ് ഈസ് അസ് അമേസിംഗ് അസ് യു എന്നുകൂടി പറഞ്ഞിട്ടാണ് ഫിറോസിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അജിത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മിസ് ആൻഡ് ഫ്രണ്ട്സ്, നല്ല പാട്ടുകളും നല്ല വാക്കുകളും ചേർന്ന് ഇന്നത്തെ ദിവസം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിട്ടെ. എല്ലാ അൽഖൂർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അജിത് അൽഖൂർ ആണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് അബ്ദുൽ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കാണ്.
നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഫല റുവ റിത നൂറ നഹിയൻ. അടിപൊളി അവന്തിക്ക കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവന്തിക്ക. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ ത്രോട്ടൊക്കെ ഓക്കെ ആയോ? ഇതാ ഓക്കെ. ഇടയ്ക്കൊരു ചെറിയ എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയത്തില്ല, എന്തോ ഇവിടെ തകരാറെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ചൂടങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ സെറ്റാവും, അത് ഓക്കെ ആയി. അമ്പിളി റിജേഷിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അമ്പിളിയുടെ മെസ്സേജ് എന്താണ്? മോൻ്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? ആണെന്ന് ആണെന്ന് അല്ലേ? അല്ലേ അല്ലേ അല്ലേ. അതെ അതെ അതെ. ഹാപ്പി ബർത്ത്ഡേ കേദാർ മോൻ. ഇന്ന് മോന് സുഖമില്ല, ഓ ഫീവറാണ് അല്ലേ, എങ്കിലും മോനൊരു സ്പെഷ്യൽ. ഓ തീർച്ചയായിട്ടും കേദാർ മോനെ കുഞ്ഞു മുതൽ നമ്മൾ കാണുന്നുണ്ട്. മോനെ ഇടയ്ക്ക് എന്താ പറയുക, അമ്പിളിനെയും റിജേഷനെ ഒക്കെ കണ്ട സമയത്ത് മോനെ നമ്മൾ കേദാർ മോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ആൾ വോയിസ് നോട്ടൊക്കെ അയച്ചു തരും. നമ്മളുടെ റേഡിയോ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരാളാണ് കേദാർ മോൻ. അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞു വാവ പനിയൊക്കെ ആയിട്ട് ചെറുതായിട്ടിരിക്കുന്ന, പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം മോന് സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ എല്ലാവരുടെയും റേഡിയോ സുന ഫാമിലിയുടെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഇനിയിപ്പോ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഇന്ദ്രജാലം കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. അപർണയും കെ.എസ്. ഹരികുമാറും ചേർന്ന് പാടിയ നമ്മളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകളിലൊന്നാണ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ
3: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
5: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
8: സക്കീർ ബായിക്ക് 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്?
9: ഇങ്ങനെ 25% അല്ല 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
10: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
11: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by சொர்ண வில கூடுமோ என்ன ஆசங்க வேண்டாம். வெறும் 25% அட்வான்ஸ் நல்கி நீங்களோட சொர்ண வில லாக் செய்யாம். உடன் தன்னை விசிட் மலபார் கோல்டன் டைமண்ட்ஸ் ஷோரூம்
2: இன் அசோசியேஷன்
1: வித் தேர்ட் பார்ட்டி இன்சூரன்ஸ் மிகச்ச சாய்ஸ் பீமா தேர்ட் பார்ட்டி லைபிலிட்டி கால் 800-786 வாட்ஸ்அப் 740-50555 or visit bima.com.qa
3: and Lulu hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. നൌഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും നൗറിനും നസ്രിയും ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ അവർ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റോ മാമൻ ജേക്കബ് മെസ്സേജ് ചെയ്യുന്നു. കറക്റ്റാണ്, ക്രിസ്റ്റോയ്ക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹസാൻ, ഇവാൻ ആൻഡ് സയാൻ അവരുടെ മെസ്സേജ് ഇവാൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കറക്റ്റാണ് അവർ വായിക്കുന്നത്. സിപ്പിൻ മെസ്സേജ് ചെയ്യുന്നത്, ഓക്കെ, സിപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ എത്തിയിട്ടുണ്ട്. അഭിനവിൻ്റെയും ആദിലിൻ്റെയുമാണ്, രണ്ടുപേരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ നമ്മളുടെ ചോദ്യത്തിന് ഉത്തരമൊക്കെ വന്നിട്ടുണ്ട്. ദിലീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് ദിലീഷ്. ഇർഫാനയുടെ അക്കൗണ്ടിൽ നിന്നും റീഹാൻ ആൻഡ് ഫാത്തിമ ആണ് മെസ്സേജ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. കൂടെ ഇഷ്വ ജോയിൻ ചെയ്യുന്നു ഒലിവ്സ് കോളിൽ നിന്നും. ഐശ്വക്കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് കൊടുക്കുന്നു. മിന്നൂസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിനോയാണ് മെസ്സേജ് ചെയ്യുന്നത്. നിസമ്മ, ഹാവ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ തോമസ് ജോയിൻ ചെയ്യുന്നു. നല്ലൊരു ഡേ സ്പെഷ്യലായിട്ട് അരുണും വിഷ് ചെയ്യുന്നു. കൂടെ നെയ്ക്കെ നിയാനും ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ്. പിന്നെ വന്നിരിക്കുന്നത് മാധവും മാനവും ആണ്, രണ്ടുപേരും കറക്റ്റായിട്ട് തന്നെ അയച്ചിരുന്നു. പിന്നെ എത്തിയിരിക്കുന്നത് ഹാദി ഹിദ ആണ് മെസ്സേജ് അയക്കുന്നത്. ഹനസുമ്മി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ഹാദി ഹിദ എന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. മെഹഫിഷ് ആണ് നെക്സ്റ്റ് മെസ്സേജിൽ ഗുഡ് മോർണിംഗ് പറയുന്നത്. അസ്പാക്കിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ബിജുവിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നോയൽ ആൻഡ് ലിയോൺ ഭവൻസിൽ നിന്നും അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മജീദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാവ് എ വണ്ടർഫുൾ ഡേ ഫ്രം ഹദിജ ഫിൽസ നഹാർ. ഡി പി എസിൽ നിന്നാണ്, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആണ് ആ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ മജീദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹെവനിക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഹെബിൻ എൻ്റെ പേരിന് കുറച്ച് കിടിലൻസ്, പക്ഷേ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു മാറ്റം വന്നല്ലോ. ഹെബിനെ എല്ലല്ല കേട്ടോ, എല്ലിൻ്റെ സ്ഥാനത്ത് എന്നാണ് വരേണ്ടത്. NISA എന്നാണ് പേര് കേട്ടോ, എല്ലല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ ഭാഗം കൂടെ സെറ്റാക്കുവാണെങ്കിൽ കറക്റ്റായി. ഓരോ ലെറ്ററിനുമുള്ള അബ്രിവേഷൻസ് ആണ് ആൾ കൊടുത്തിട്ടുള്ളത്. ഐ കുട്ടി ഇൻസ്പയറിംഗ് വിത്ത് പൊല. ഓ, എനിക്ക് ഇതൊക്കെ ഞാൻ തന്നെ വായിക്കണോ? അത് ഇത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? ഞാൻ എന്തായാലും പേഴ്സണലി വായിച്ച് സന്തോഷിക്കാം ഹെബിനെ. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം കേട്ടോ. സൗബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണ്. ഇസ്രിൻ അന്ന സൗബിൻ എന്നാണ് മോളുടെ പേര്, ഇസ്രിൻ അന്ന സൗബിൻ. അപ്പം ഇസ്രിൻ്റെ ബർത്ത്ഡേ ആണ്. വിഷ് ഫ്രം ജോസഫ് കുട്ടനാണ് വിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇസ്രിൻ അന്ന സൗബിന് നമ്മളുടെ ഒക്കെ സ്നേഹത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു.

ഗുഡ് മോർണിംഗ് അർജുനിസ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഖദീജ, അയാത്, ദേവ്ന എല്ലാവരുടെയും മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നുണ്ട്. നിവേദ, ശരത് ആൻഡ് ആമിന ഫർനാസ് ജോയിൻ ചെയ്യുന്നു അംബ്ലിയുടെ അക്കൗണ്ടിൽ നിന്നും. ഗുഡ് മോർണിംഗ്. ശ്യാംലാലിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുഹസിൻ, ഇസ്ര ആൻഡ് റയാൻ, ആഹാ, നമ്മുടെ ചിരിക്കുടുക്കുകളാണ് രണ്ടുപേര്. അപ്പം ഇസ്രയും റയാനും ജോയിൻ ചെയ്യുന്നു. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. കെസിയ, ഇവാന, ജെയ്ഡൻ, ഡാൻജോൺ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ആ ഒരു ഫുൾ ഫാമിലിക്ക് നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ അനീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് അംന ഫാത്തിമയും മിൻഹ ഫാത്തിമയും ജോയിൻ ചെയ്യുന്നു. അവൻ്റെ ശാന്തിനി കേതൻ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിജിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നൌഷാദിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കാഷി മോർണിംഗ് മെസ്സേജ് പറയുന്നു. കൂടെ തന്നെ നൌഫാൽ അബൂബക്കർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഇയാൻ, ഇവ, ഈസ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഷുവ, റുവ ആൻഡ് നുവ. ഓ, അടിപൊളി പേരുകളാണല്ലോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുരേഷിന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് ടു ദ എൻടൈർ റേഡിയോ സുനോ ടീം ആൻഡ് നോബൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ടു എവറി വൺ അറ്റ് നോബൽ സ്കൂൾ. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ, പോസിറ്റീവ് ആൻഡ് സക്സസ്ഫുൾ ഡേ അഹെഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് സാറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൈറ കുട്ടി ജോയിൻ ചെയ്യുന്നു. സൈറ ഡെറിക്കിന് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ, ജി കെയുടെ എക്സാം ആണെന്നുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യട്ടോ മോളെ. സൈറ ഡെറിക്കാണ് ജോയിൻ ചെയ്യുന്നത് ഭവൻസിൽ നിന്നും. നെക്സ്റ്റ് അനുരാജിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഒരു മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ്, പ്ലീസ് വിഷ് എ ഗുഡ് ഡേ ഫോർ നോയൽ ആൻഡ് ലിയോൺ ഫ്രം ഹെബിൻ. ഓക്കെ, നോയലിനും ലിയോണിനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നത്. ഹെബിൻ ആണ് വിഷ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അഖിലയുടെ അക്കൗണ്ടിൽ നിന്നും പ്ലീസ് വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയർ ഡോട്ടർ അക്ഷിത ബൈ അച്ഛൻ ആൻഡ് കേശു. അച്ഛൻ, അമ്മ ആൻഡ് കേശു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അക്ഷിത കുട്ടിയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ അക്ഷിത കുട്ടിക്കും നമ്മളുടെ സ്നേഹത്തോടുകൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ചു, അധികമൊന്നും ആലോചിച്ചൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഊട്ടിയാണ് കേട്ടോ. ഊട്ടിയാണ് റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞു ഊട്ടി എന്ന് വായിച്ചു പോകുന്ന സമയത്ത് ആ ഒരു ഒഫീഷ്യൽ നെയിം കൂടി, പുതിയ ഒരു കാര്യം കൂടി അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കുട്ടികൾ അത് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉദകമണ്ഡലം എന്നാണ് ആ ഒരു ഒരു ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒരുപാട് പേര് അതൊക്കെ കണ്ടിട്ട് ആ ഒരു വിശേഷങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞാലോ, നമുക്കറിയാമല്ലോ ചോക്ലേറ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാനുള്ള കാരണം നമുക്കറിയാം. നമ്മളെപ്പോഴും ഊട്ടിയിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ് മേടിക്കാതെ നമ്മൾ തിരിച്ചു പോകില്ല. നമ്മുടെ എപ്പോഴും ഒരു ബോക്സ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും മലയാളികൾക്ക് എന്നും ഒരു വിൻഡർ വണ്ടർലാൻഡ് തന്നെയാണ് നമ്മളുടെ ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഏരിയ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലേ. കുറച്ച് പേരുടെ മെസ്സേജുകളുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ഷാരൂൺ, അലീന ആൻഡ് ഇസബൽ. സിബു എബ്രഹാമിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. സാജിദ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമുക്ക് എത്താനുള്ള സമയമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഷസ് ഉണ്ടെങ്കിൽ ഒക്ടോബർ 7 ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇനിയും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചിടാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരു സായ അഭയങ്കർ സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് പലരും ഈ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മളെല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബത്ത എന്നുള്ള തമിഴ് മൂവിയിലെ പാട്ടാണേ.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
4: തെണ്ടൽ വന്ന് തീണ്ടും പോത എന്ന വണ്ണമോ മനസ്സില.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യുആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ Radio Suno.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് കേട്ടുകൊണ്ടാണ് മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ ഇതാ എത്തിയിട്ടുള്ളത്. ഒക്ടോബർ 7 ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. കുറച്ച് പേരുടെ മെസ്സേജുകളും വിഷസിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വീർ വിരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, വിനോജ്, നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ ഇന്ന് ആത്മിക കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആത്മികയ്ക്ക് വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷിജു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആത്മികയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി

0: നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യണം. സിന്ദി, അസീസ്, നദീർ, ജുബിന എല്ലാവർക്കുമാണ് സ്പെഷ്യൽ വിഷസ്. ഷാസ് ആണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് സജീറിന്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ശിവ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ശിവ. അഷ്കർ പി ഹംസയുടെ ഒരു മോർണിംഗ് മെസ്സേജും എത്തി നിൽക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ മോർണിംഗ് വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇന്നൊരു മെസ്സി മോർണിംഗ് ആണ് എന്ന് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. തീർച്ചയായിട്ടും ഒരു അർജന്റീന ആ ഒരു ജേഴ്സിയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന മത്സരം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു മൊമെന്റിനായിട്ട്, ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു മെസ്സി മോർണിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളും മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അർജന്റീനയ്ക്കായിട്ടുള്ള അവസാന മത്സരത്തിൽ ഗോളും അസിസ്റ്റുകളും ഒക്കെ ആയിട്ട് തിളങ്ങിക്കൊണ്ടാണ് ഇതിഹാസ താരം ആ ഒരു ജേഴ്സിയിൽ നിന്നും ബൂട്ടഴിച്ചിട്ടുള്ളത്. ബെനിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ആ ഒരു മാച്ചിൽ പരാജയപ്പെടുത്തി. അങ്ങനെ കളം നിറഞ്ഞു നിന്ന മെസ്സിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേഴ്സിയിലുള്ള അവസാന മത്സരം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. അർജന്റീനയ്ക്കൊപ്പം ആ ഒരു ടീമിനൊപ്പം 2 പതിറ്റാണ്ടിലേറെ നീണ്ട മെസ്സിയുടെ ഒരു ഫുട്ബോൾ യാത്രയാണ് അവസാനിച്ചിരിക്കുന്നത്. 2005 മെസ്സി ദേശീയ ടീമിനായിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു. ടീമിനെ 3 തവണ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് അദ്ദേഹം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 തവണ ജേതാക്കളായി, കൂടാതെ 2 തവണ കോപ്പ അമേരിക്ക ഫൈനലിസ്മ വിജയികളായിട്ട് മാറുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു ഇതിഹാസത്തിൻ്റെ ഒരു ഇതിഹാസ യുഗം തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഇതിഹാസത്തിൻ്റെ മടക്കം എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മെസ്സി ഫാനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു മെസ്സി മൊമെൻറ്റ് ഏതാണ്? വേൾഡ് കപ്പിലെ നിങ്ങൾ ആ ഒരു മത്സരങ്ങൾ കണ്ടതാണോ? മെസ്സിൻ്റെ ആ ഒരു കളത്തിൽ അദ്ദേഹം നിൽക്കുന്ന ആ കാഴ്ചകൾ കണ്ടതാണോ? മാച്ചിലെ മൊമെൻറ്റ്സ് ആണോ? നിങ്ങളുടെ ഒരു മെസ്സി മൊമെൻറ്റ് ലൈഫിലെ ഏതായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മറുപടികളുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം, അതല്ലെങ്കിൽ മെസ്സേജിൽ പറയാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9417 നിങ്ങൾക്ക് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം 500-9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ടും അറിയിക്കാവുന്നതാണ്. മെസ്സിയോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രമാത്രമാണ് എന്നുള്ള ഒരു മെസ്സി മൊമെൻറ്റ് ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളത്തിലെ നിങ്ങളുടെ ഒരു മെസ്സി മൊമെൻറ്റ്, ഗ്രൗണ്ടിലെ ഒരു മെസ്സി മൊമെൻറ്റ് ഏതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ചോദിച്ചു പോവുകയാണ്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഷിനാദ്, വീനു, ആസിഫ്, കോളിൻ, അശ്വതി എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. പക്ഷെ അതിനു മുൻപായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
2: ₹100 സാരി 75 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ₹200 ഇലക്ട്രോണിക് ഐറ്റംസ് ₹180 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
4: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
5: Safari, world-class shopping experience, Doha, Qatar.
6: Hi, this is Shweta Menon. You're listening to Radio Suno, Qatar's favorite radio station. Get to

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
1: ഇൻ അസോസിയേഷൻ വിത്ത്
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

കോക്ടെയിൽ 2 എന്ന മൂവിയിൽ ഒരു കിഡിലൻ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആബിദിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ആബിദിനും പറയുന്നു. നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന കാര്യം, ആ ഒരു എസ്റ്റാഡിയോ മോണമെന്റൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ ആ ഒരു ഫൈനൽ വിസൽ മുഴങ്ങിയത്, തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു 90 മിനിറ്റ് എന്ന് പറയുന്നത് 90 മിനിറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, ഒരു യുഗം അവസാനിച്ചു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. മെസ്സി അർജന്റീന ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരത്തിലേക്ക് ഇറങ്ങിയ ആ ഒരു കാഴ്ചകളാണ് ഇന്നത്തെ മോർണിംഗിലും ഇന്നലെയും ഒക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ ഒരു മത്സരം കാണുന്നതിനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ വായിച്ചൊരു ഒരു ഫീച്ചറാണ്, സുരേഷ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ വീടുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ മോർണിംഗ് സവാരിയിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അതായത് അത് വായിച്ചപ്പോൾ തന്നെ ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹെഡിങ് ഇങ്ങനെയായിരുന്നു, പഴയ വീട് പൊളിച്ചോ എന്ന് അച്ഛൻ, പൊളിക്കരുത് എന്ന് മകൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു സ്റ്റോറിയാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പുതിയ വീടിനായിട്ട് തങ്ങൾ ബുദ്ധിമുട്ടി നിർമ്മിച്ച പഴയ വീട് പൊളിച്ചു കളയരുത് എന്നാവശ്യപ്പെട്ട് ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അങ്ങനെ പല മാതാപിതാക്കളെയും അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നൊരു വരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പഴയ വീട് പൊളിക്കണോ അത് ഓർമ്മകൾക്കായിട്ട് നിലനിർത്തണോ, പലരുടെയും ഒരു സമയത്ത് ഒരു ചിന്തയൊക്കെ ആയിരുന്നായിരിക്കാം അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ഒരു ഒരു ഒരു മനസ്സിലേക്ക് ഒരു തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ആ ഒരു പഴയ വീടിൻ്റെ ഓർമ്മയുണ്ടോ? ഞാനത് വായിച്ച സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ ഒരു പഴയ വീട് എൻ്റെ മെമ്മറിയിലേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ഒരു പഴയ വീടിൻ്റെ ഒരു ഓർമ്മ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ആ ഒരു നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക്. ഇന്ന് നമ്മൾ എത്ര വലിയ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അടിപൊളി ഒരു മാറ്റങ്ങളൊക്കെ ഉള്ളൊരു വീട്ടിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പഴയ ഒരു വീട് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ആ ഒരു പഴയ വീടിൻ്റെ ഒരു ഓർമ്മ മനസ്സിലേക്ക് എത്തുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. അതല്ല വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. മേലേ പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM. Qatar's happiness frequency. Now, available on Uridu TV channel number 911.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: Radio Suno

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: சிவட்டை போட்டுடே ஐவட்டு தக்காளி செடி நாரங்க செடி பின் ஒரு மாங்க செடி
1: மாங்க செடியோ மோளி இது மாவல்லே அதுக்கு போட்டே இதெந்தா ஆக பச்சப்பானல்லோ எவ்வளோ இதுக்கே
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
0: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
2: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
5: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. Yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you're പഴയ വീട് പൊളിക്കണോ അത് ഓർമ്മകൾക്കായിട്ട് നിലനിർത്തണോ, ചില സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു വലിയൊരു ചിന്തയാണിത്. എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കുന്ന ഒരു വലിയ ചിന്തയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് വളരെ സിമ്പിളായൊരു കാര്യമായിരുന്നു, നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു പഴയ വീടിൻ്റെ ഓർമ്മ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നു, നല്ല മെമ്മറീസ് പലരും അയച്ചുകൊണ്ടിരിക്കുന്നു. റിജീഷ് അയക്കുന്നത്, ഗുഡ് മോർണിംഗ് നിസ, എൻ്റെ അമ്മ വീടൊരു നല്ല ഓർമ്മയാണ്. ചുറ്റിലും വയലും ചുറ്റിലും പച്ചക്കറി കൃഷിയും, ശരിക്കും ഭയങ്കര ഒരു ഓർമ്മയാണ് അത് എന്ന് പറഞ്ഞിട്ട് റിജീഷാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ പഴയ വീടിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ പഴയ വീട്, ഇത് ഞങ്ങളുടെ പുതിയ വീട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ ആളും അയച്ചു തന്നിട്ടുണ്ട്. പഴയ വീടിൻ്റെ നല്ല ഫോട്ടോസും പുതിയ വീട് വയ്ക്കാൻ സാധിച്ചു, അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ തന്നെ ആളിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം പഴക്കമുള്ള ചില വീടുകളുടെ ചില സ്പെഷ്യൽ വിശേഷങ്ങൾ കൂടി നമ്മൾക്ക് പറയാനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴിയെ വരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മളുടെ അജയ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റഷീദ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിങ്ങനെ ആലോചിച്ചു, വീട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വീടെന്ന് പറയുന്ന ആ ഒരു വാക്ക് വരുന്ന ഏതെങ്കിലും സ്ഥലപ്പേരുകളുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. കാര്യമായിട്ട് എനിക്കൊരു സ്ഥലപ്പേരും കിട്ടിയില്ല കേട്ടോ, മനസ്സിലേക്കും സ്ഥലപ്പേരുകളൊന്നും വന്നില്ല. പിന്നെ ഞാൻ GPT-യുടെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും സ്ഥലപ്പേരുകളുണ്ടോ ഇതുപോലെ വീട് എന്ന് പറയുന്ന വാക്ക് വരുന്ന ഏതെങ്കിലും സ്ഥലപ്പേരുകളുണ്ടോ. അപ്പം GPT-യും രക്ഷയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുള്ളിക്കാരനും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്, വീട് കൂട്ടി അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന വാക്ക് വരുന്ന സ്ഥലപ്പേരുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയുള്ള സ്ഥലപ്പേരുകളൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടില്ല. ആരുടെയെങ്കിലും മനസ്സിലേക്ക് അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു കണ്ടുപിടുത്തമാണല്ലോ, അങ്ങനെയുള്ള പേരുകൾ ഇല്ല എന്നുള്ളത് ഒരു പുതുമയാണല്ലോ. ഓ ഉണ്ട് കേട്ടോ, കാവീട് എന്നൊരു സ്ഥലമുണ്ട്, ഓ അടിപൊളി. അതാണ് രക്ഷയില്ല, നമ്മുടെ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആ സ്ഥലം കൊണ്ട് തന്നിരിക്കും. അതാണ് നമ്മുടെ നബീൽ മുഹമ്മദ് ആണ് ആ മെസ്സേജ് അയക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് കാവീട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ വീട് എന്ന് പറയുന്ന വാക്കിൽ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു, കാവീട് എന്ന് പറയുന്ന സ്ഥലം. ഇതെവിടെയാണ് നബീലെ? തൃശ്ശൂർ ജില്ലയാണല്ലേ. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു കാവീട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമുള്ളത് കേട്ടോ. അപ്പോൾ വീട് കണക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു, ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷേ അതാ നബീൽ ആ സ്ഥലത്തിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ, അതോ ഈ ഒരൊറ്റ സ്ഥലം മാത്രമായിരിക്കോ വീട് എന്ന് പറയുന്ന വാക്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. അനസിൻ്റെ മെസ്സേജ് ഉണ്ട്, ശുഭദിനം. ഓക്കെ, തിരിച്ചും ശുഭദിനം അനസിനെ വിഷ് ചെയ്യുന്നു. സനിൽജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എൻ്റെ വീട് വിഷ്ണുവിൻ്റെ മെസ്സേജാണ് കേട്ടോ. എൻ്റെ വീട് ആലപ്പുഴ പഴവീടാണ്. ഓക്കെ, പഴവീട് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലേ, അത് ആലപ്പുഴ ഭാഗത്താണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു എന്നല്ല, എൻ്റെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു എന്നിപ്പം മനസ്സിലാക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ പഴവീടെന്ന് പറയുന്ന സ്ഥലം. വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരാം. ഒരുപാട് പേര് ഇതാ മെസ്സേജുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചീവീടൊക്കെ ഉള്ളൂ. ഓ, അതെവിടെയാണ് അനസേ? അനസിൻ്റെ നാട് എവിടെയാണ്? ഓക്കെ, അപ്പോൾ എന്തായാലും കാവീട് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പഴവീട് എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ച് കൂടി നമുക്ക് ദാ വിഷ്ണു അയച്ചു തന്നിട്ടുണ്ട്. ആലപ്പുഴ ഭാഗത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അതിനു മുൻപായിട്ട് നമുക്ക് അർമാൻ മാലിക് പാടിയ തീരം സിനിമയിലെ പാട്ട് കേട്ടാലോ. സമയം 7 കഴിഞ്ഞ് 39 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മളിന്ന് വീട് ഓർമ്മകളിലൂടെയും വീടിൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ പഴയ വീട് ഓർമ്മയിലുണ്ടോ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പഴമയുള്ള വീടുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു വരുന്ന സമയമാണ്. അങ്ങനെയുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. 5000 9 1 7 ലേക്ക് ജെന്നിസ് നിങ്ങൾക്കൊപ്പം.

തീരം മൂവിയില് അഫ്സൽ യൂസഫ് മ്യൂസിക് ചെയ്തൊരു നല്ല പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഇന്ന് വീടുകളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വീട് കൂട്ടി ഏതെങ്കിലും സ്ഥലപ്പേരുകൾ ഓർമ്മയുണ്ടോ? എന്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കാവീട് എന്ന് പറയുന്ന സ്ഥലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പഴവീട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നബീല് പറയുന്നത് കാവീട് ഗുരുവായൂർ ആനക്കോട്ട് അടുത്താണ് ആ ഒരു സ്ഥലം ഉള്ളത് എന്നുകൂടി പറയുന്നു. എസ് ജെ എൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, അമ്മച്ചി വീട് കൊല്ലം, അങ്ങനൊരു സ്ഥലമുണ്ടല്ലേ. ഓക്കെ ഓക്കെ, സ്ഥലം തന്നെയാണോ? എനിക്ക് കറക്റ്റ് അങ്ങനെ അമ്മച്ചി വീട് എന്ന് കേട്ടിട്ടുണ്ട്, സ്ഥലത്തിൻ്റെ പേര് തന്നെയാണല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമുക്കത് അയച്ചു തന്നത് എസ് ജെ എൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ദിലീപ് കുമാർ പറയുന്നത് പഴവീട് ആലപ്പുഴ, ദിലീപ് കാവാലം. ഓക്കെ, കാവാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലപ്പുഴയുടെ ഭംഗി മുഴുവൻ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ദിലീപ് കാവാലം പറയുന്നത് പഴവീട് ആലപ്പുഴ. അത് കുറച്ച് മുമ്പ് വിഷ്ണിയും അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, പഴയ വീടിൻ്റെ ചില നല്ല നല്ല ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ ആള് ഷെയർ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഇത് വൈഫിൻ്റെ ഹൗസാണ്, 110 വർഷം പഴക്കമുള്ള ഒരു വീടാണ് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ അമ്മച്ചി വീട് എന്നുള്ള സ്ഥലം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരമറ്റം ഭാഗത്തെ ഒരു സ്ഥലത്തിൻ്റെ വീട് കൂടി അയച്ചു. അത് അവിടെയും അമ്മച്ചി വീട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നു. ജെ ജി എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് അമ്മച്ചി വീട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ. അതെനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് അയച്ചു വരുന്നുണ്ട്. ജെ ജി ആണ് അത് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിനോദയാത്രയിൽ മുരളിയുടെ വീട് എൻ്റെ അമ്മ വീടാണ്. ഓഹോ, അടിപൊളി, വലിയൊരു നൊസ്റ്റാൾജിയാണ് എനിക്കിപ്പോഴും ആ വീട് എന്നുള്ളത് കേട്ടോ. വിനോദയാത്ര മൂവിയിലല്ലേ. ഓഹോ, അടിപൊളി, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ. നമ്മുടെ പ്രഭു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, വിനോദയാത്ര മൂവിയിൽ മുരളി ഒക്കെ താമസിക്കുന്ന ആ ഒരു വീട്, അതായത് മീരാ ജാസ്മിൻ്റെ വീടായിട്ട് കാണിക്കുന്ന വീടല്ലേ. ഓക്കെ, ആ ഒരു വീട് നമ്മുടെ പ്രഭുജിയുടെ അമ്മ വീടായിരുന്നു. ഓഹോ, അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇനി സിനിമ കാണുമ്പോൾ ഒന്നുകൂടെ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാലം അത് അറിയാതെയല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ഇനി കാണുന്ന സമയത്ത് അങ്ങനെയും കൂടെ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അത് മണി മഷിങ്ങളുടെ മെസ്സേജുണ്ട്. റിയാസ് പറയുന്നത് ഓക്കെ, നിസ കാവീഡ് ഈസ് മൈ മോംസ് ഹൗസ്. ഓ ഓക്കെ ഓക്കെ, റിയാസ് പന്തലിങ്കിൽ പറയുന്നുണ്ട് ഖത്തറിൽ കുറേ പേരുണ്ട് കാവീഡുള്ള ആളുകൾ. ഓ അടിപൊളി അടിപൊളി, അപ്പം നമ്മുടെ ഇവിടെ കുറേ അധികം ആളുകളുണ്ട് കാവീഡ് ഭാഗത്തുനിന്ന് എന്നാണ് റിയാസ് പന്തലിങ്കിൽ പറഞ്ഞിട്ടുള്ളത്. വലിയ വീട് എന്ന് പറയുന്ന പുത്തൻ വീട്. ഓക്കെ, ഇതൊക്കെ വീട്ടുപേരാണോ അതോ സ്ഥലപ്പേര് തന്നെയാണോ? വലിയ വീടും പുത്തൻ വീടും ഒക്കെ ജബ്ബാറാണ് ആ ഒരു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് വീട് വിശേഷങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ച് പഴയ വീടിൻ്റെ വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത മണിക്കൂറിൽ. അങ്ങനെ കുറച്ച് പഴമയുള്ള ചില സ്പെഷ്യൽ വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നതായിരിക്കും. ഓക്കെ, ജെ ജി യു കെയിലാണ് അല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പം അദ്ദേഹം എൻ്റെ കൊച്ചു വീട് യു കെയിലാണ് എന്ന് പറഞ്ഞിട്ട് യു കെയിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോയൊക്കെ ഇതാ നമുക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഫോട്ടോ അല്ല, വീഡിയോ ആണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അവിടുന്ന് നമ്മളെ കേൾക്കുന്നതിനുള്ള ഒരു വലിയ സ്നേഹം കൂടി അറിയിക്കുന്നു കേട്ടോ. വലിയ വീട് പുത്തൻ വീട് ട്രിവാൻഡ്രത്താണ് അല്ലേ. ഓക്കെ ഓക്കെ, ജബ്ബാറാണ് ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൗതുകമുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. എന്നാലും വീടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ പോകുന്നു അടുത്ത പാട്ട്. ബെനി ഇഗ്നേഷ്യസ് മ്യൂസിക് ചെയ്ത് ബെന്നി ദയാൽ പാടിയ എല്ലാവരും അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കാര്യസ്ഥൻ മൂവിയിൽ, ദിലീപ് മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദ വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ്.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: Only on Radio Suno

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: Suno updates.
4: Suno updates like swagatham. Updateukalumayi Nisa. എയർപോർട്ട് റീറ്റെയിലർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി ഖത്തർ ഡ്യൂട്ടി ഫ്രീ. തുടർച്ചയായ നാലാം വർഷമാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന മൂന്നാമത് ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന തുടരുന്നു. നവംബർ 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ആണിത്. ഖത്തറിന്റെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യം ഉയർത്തിക്കാട്ടി ക്രാഫ്റ്റിംഗ് വണ്ടർഫുൾ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ബോട്ട് ഷോ സംഘടിപ്പിക്കുന്നത്. സന്ദർശകർക്കായി വൈവിധ്യമാർന്ന വിനോദ വിജ്ഞാന പരിപാടികൾ ഈ ദിവസങ്ങളിൽ അരങ്ങേറും. 2026 ആദ്യ 9 മാസങ്ങളിൽ ഖത്തറിലെത്തിയത് 26.14 ലക്ഷം സന്ദർശകർ. സെപ്റ്റംബറിൽ മാത്രം ഖത്തറിലെത്തിയ സന്ദർശകരുടെ എണ്ണം 2.76 ലക്ഷമാണ്. 9th വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ഒക്ടോബർ 25 മുതൽ 27 വരെ ദോഹ ആതിഥേയത്വം വഹിക്കും. 70+ സെഷനുകളും ഉന്നതതല ചർച്ചകളും ഉൾപ്പെടുന്ന പരിപാടിയിൽ 7 പ്രധാന വിഷയങ്ങളിലായി 211 പ്രഭാഷകർ പങ്കെടുക്കും. 2012 മൂന്നാമത് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ആതിഥേയത്വം വഹിച്ചതിന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഫോറം വീണ്ടും ഖത്തറിലേക്ക് എത്തുന്നത്. അർജന്റീനയ്ക്കായുള്ള അവസാന മത്സരത്തിൽ ഗോളും അസിസ്റ്റുകളുമായി തിളങ്ങി ഇതിഹാസ താരം ലയണൽ മെസ്സി ബൂട്ടഴിച്ചു. ബെനിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തി.
3: സുനോ അപ്ഡേറ്റ്സ്.
1: റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് റേഡിയോ സ്റ്റേഷൻ.
5: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: This is
6: Morning Safari. Morning Safari.
2: Morning Safari.
6: Morning Safari.
7: Malabar Golden Diamonds Morning Safari.
8: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം.
9: ഇൻ അസോസിയേഷൻ വിത്ത്
8: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
10: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുഹൃത്ത്, വി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
3: കൽപ്പാന്തകാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ കേട്ടു.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. ഒക്ടോബർ 7 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരും കുറച്ച് കുറച്ച് നല്ല നല്ല ഓർമ്മകളിലേക്ക് കഴിഞ്ഞ മണിക്കൂറിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാനൊരു ഫീച്ചർ ഇങ്ങനെ വായിച്ചതിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതായത് പുതിയ വീടിനായിട്ട് തങ്ങൾ നിർമ്മിച്ച പഴയ വീട് പൊളിച്ച് കളയരുതെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തില് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ചിന്തയാണ്, പഴയ വീട് പൊളിക്കണോ, അത് ഓർമ്മകൾക്കായിട്ട് നിലനിർത്തണോ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ചിന്തയും ഒക്കെ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു വരികയായിരുന്നു, നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ആ ഒരു പഴയ വീടിൻ്റെ ഓർമ്മയുണ്ടോ എന്നുള്ളത് ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഒരാളിപ്പോൾ ജോയിൻ ചെയ്യാണ്. ഇലിയാസ് ആണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇലിയാസ് ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം, സുഖാണോ?
5: രാവിലെ എന്റെ ഫസ്റ്റ് നിങ്ങളുടെ റേഡിയോ ഫോണിലും ആപ്പിൽ ഓൺ ആക്കി, ബാക്കി
4: ഒരുപാട് സന്തോഷം.
5: ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പ്രിപ്പറേഷൻ കഴിക്കലും ബാക്കിയുള്ള ഓഫീസിൽ പോകാറെടുപ്പൊക്കെ. അപ്പൊ ഓരോ സബ്ജക്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സബ്ജക്ട് വന്നാൽ ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നത്തെ മെസ്സേജ് ശരിക്കും ഇങ്ങനെ നൊസ്റ്റാൾജിയിൽ അങ്ങോട്ട് ഇരുന്നു പോയി കുറച്ച്.
4: അപ്പൊ പറഞ്ഞോളൂ, ഒരു 150 വർഷം പഴക്കമുള്ള ഒരു വീടല്ലേ?
5: 150 വർഷം ഉണ്ടായിരുന്നതിന് എന്റെ ഉപ്പാടെ വല്യപ്പ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി അതിന്റെ ചുറ്റുഭാഗം. അപ്പൊ ഞാൻ ആ ഫ്രണ്ടില് കാണിച്ച സിറ്റ് ഔട്ട് ഞങ്ങൾ മാർക്ക് ചെയ്ത് അയച്ചിരുന്നത് ഉപ്പ പറഞ്ഞ ഓർമ്മ ഉണ്ട്. അത് ഒറ്റ ഏകദേശം ഒരു 10 മീറ്ററിന്റെ മേലെ ഉണ്ട്. ഒറ്റ ഒരു നമ്മളെ ബീം ഇതുപോലെ ഉണ്ടല്ലോ, ലിൻഡൽ പോലത്തെ ഒരു മരത്തിന്റെ ഒറ്റ പീസ് ആയിരുന്നു. അത് ഒറ്റ ഒറ്റ തടിയിൽ വെച്ചതാണ് അത്. പിന്നെ അത് പൊളിക്കേണ്ടി വന്നു, വേറെ ഭാഗം ഒന്നുമില്ല ഏകദേശം. പിന്നെ അത് ഒരുപാട് നമ്മള് നിലനിർത്താൻ കുറെ നോക്കി ഒരുപാട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീട് വെക്കേണ്ട പൈസ ഞങ്ങളായിട്ട് തന്നെ അതിമേ ചെലവാക്കിയിട്ടുണ്ടാവും തനക്ക് നോക്കിട്ട്. പക്ഷെ പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പൊളിക്കേണ്ടി വന്നു.
4: പക്ഷെ നല്ല വരാന്തയും ഒക്കെ ഉള്ള നീളൻ വീടല്ലേ?
5: അടിപൊളി വീട്. ഇപ്പോ ശരിക്കും ഞാനിപ്പോ ഒരു 5 വർഷം മുന്നേ പുതിയ വീട് വെച്ചു. അപ്പോ അതില് ജീവിക്കുന്നതും മറ്റൊരു ജീവിക്കുന്ന നമ്മളെ ക്ലൈമറ്റിന്റെ വ്യത്യാസം ഉണ്ടല്ലോ, അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും അറിയുന്നുണ്ട്. ഞങ്ങളെ മേലെ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, പിന്നെ ഏറ്റവും മുകളിലത്തെ ഒരു ഫോട്ടോ ഞാൻ അയച്ചിരുന്നു. നമ്മൾ പണ്ടൊക്കെ നെല്ല് ഉണക്കാട്ടിരുന്ന ഒരു നില, ഒരു 3-ാമത്തെ നില.
4: അപ്പൊ
5: അത് കാരണം താഴേക്കൊന്നും ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, പിന്നെ കംപ്ലീറ്റ് മരമായിരുന്നു. പിന്നെ അതിന്റെ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കലും മെയിന്റനൻസ് നമ്മളൊരു മേലത്തെ ഭാഗത്തിന്റെ മണ്ണെടുക്കുമ്പോ ഈ മരത്തിന്റെ ഇതുണ്ടല്ലോ തട്ട്, അതിന്റെ മേലെ പഴയ തേക്കിന്റെ ഇല വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണൊക്കെ ഇട്ടിരുന്നു. അപ്പൊ ആ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച തേക്കിന്റെ ഇലയൊക്കെ നമുക്ക് എങ്ങനെ അങ്ങനെ കിട്ടിയിരുന്നതൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ ഓർമ്മ. ശരിക്കും നിങ്ങളെ ഈ സബ്ജക്ട് ശരിക്കും നമ്മളെ ഞങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ആ പഴയ ഓർമ്മകളിൽ ഞാൻ പൊളിക്കാണ്ട് മുന്നേ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ട് ഉണ്ട് ഫോട്ടോഗ്രാഫർ, ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു കംപ്ലീറ്റ് ഓർ ഈച്ച് ആൻഡ് കോർണർ നീ ഫോട്ടോ എടുത്ത് വെക്കണം പറഞ്ഞു. അവ എല്ലാ ഫോട്ടോ എടുത്ത് കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെച്ചു, പിറ്റേ ദിവസം പൊളിച്ചു.
4: ഞാൻ
5: പൊളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷെ അത് കാണാറില്ല, ഇപ്പൊ കാണാൻ കഴിയുന്നില്ല,
4: കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് ഈ സ്ഥലം?
5: ഇത് പാലക്കാട് ജില്ലയില് കുമരനെല്ലൂർ എന്ന് പറയും.
4: അപ്പൊ എനിക്ക് ഇലിയാസിന്റെ ശബ്ദത്തിന് മനസ്സിലായി ആ വീടിനോട് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളത്.
5: പറയണ്ട, നമ്മളൊക്കെ ജനിച്ച ഉപ്പാന്റെ തറവാടാണത്. ഉപ്പ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ഉപ്പാന്റെ വല്യപ്പ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഉപ്പ നമ്മൾ പുതിയ വീട് ഉണ്ടാക്കിയതിന്റെ ശേഷം പിന്നെ ഉപ്പാക്ക് ഇപ്പൊ വിട്ട് പറഞ്ഞിട്ടോ പൊളിച്ചത്, ഉപ്പാന്റെ
4: സമൂഹത്തോട്
5: പറഞ്ഞു പൊളിച്ചേക്ക് പറഞ്ഞു. പൊളിച്ചത് ശേഷം ഉപ്പാക്ക് കുറെ മിസ് ചെയ്യുന്നു. പക്ഷെ എന്താ പറയാ, ഒരുപാട് സന്തോഷങ്ങളെ ഇത് കേട്ടപ്പോ. ഞാൻ ആ ഫോട്ടോസ് ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ സബ്ജക്ട് കേട്ടപ്പോ ഞാൻ അടുത്ത് ഇങ്ങനെ നോക്കി വരികയായിരുന്നു.
4: താങ്ക് യു,
5: നല്ല പ്രോഗ്രാം, നിങ്ങളുടെ ഉഷാറ് പ്രോഗ്രാം.
4: താങ്ക് യു സോ മച്ച്. താങ്ക് യു ട്ടോ. ബൈ ബൈ ബൈ ബൈ ബൈ ബൈ.

0: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
1: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
0: Yeah, it's so cool, Mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
2: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: റൺ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണേ.
1: വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, ഇന്ന് ചില വീട് വിശേഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ പഴയ വീട് പൊളിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഒരു ഭയങ്കര ഒരു ഒരു ഒരു ചോദ്യമാണല്ലോ ചിലപ്പോൾ അത് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ നമുക്കറിയാം സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ അതിലേക്കൊക്കെ എത്തേണ്ടി വരും. എങ്കിലും മനസ്സിലുള്ള ആ ഒരു പഴയ വീട് മെമ്മറി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേർക്ക് നല്ല നല്ല മെമ്മറീസിലേക്കും ഓർമ്മകളിലേക്കും ഒക്കെ പോകാൻ പറ്റും. ഞാനൊരു ഫീച്ചർ ഇങ്ങനെ വായിച്ചു പോയതാണ്. നമ്മൾ ഒരിക്കൽ മോർണിംഗിൽ എടുത്തിട്ടുള്ള സുരേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ട്. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ വീടുകളെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം. അത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, പഴയ വീട് പൊളിക്കണോ വേണ്ടയോ. പല മാതാപിതാക്കളും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഞങ്ങള് ബുദ്ധിമുട്ടി നിർമ്മിച്ച വീടാണ്. അപ്പൊ അത്
1: അത് ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ചാല് ആ വീടിനെ തന്നെ എന്നിട്ട് റൂമുകൾ കൂട്ടും. പലപ്പോഴും വലിയ വീടുകളിലേക്ക് ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ മെമ്പേഴ്സിനെ കൂടുതൽ വരുന്നു, അതുപോലെ തന്നെ റൂമുകളുടെ
0: കൂടുതൽ
1: മാറ്റങ്ങൾ. പക്ഷെ അതിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് റിനോവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഉണ്ട് എന്നുള്ളത്.
0: അതെ, ഇപ്പോഴും ആ പഴയ വീട്ടിലേക്ക് പോവുകയും അല്ലെങ്കിൽ ആ വീടിനോടുള്ള ഒരു കണക്ഷൻ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേര് ഉണ്ട് എന്നുള്ളതാണ്. കൂടെ നമ്മളുടെ പ്രിയപ്പെട്ട ലിസണർ ഷാജഹാൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. അദ്ദേഹത്തിന്റെ ഒരു പഴയ ഫോട്ടോ, ഇത് ഉണ്ടോ, ഒരു പഴയ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോ, കൺമഷിക്കാരനായ ഒരു ഫോട്ടോ. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മള് പറയുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തായാലും ഈ ഒരു മെമ്മറീസ് ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു വിശേഷങ്ങൾ നമ്മളെ അറിയിക്കാവുന്നതാണ് കേട്ടോ.
1: ചില ആളുകളുണ്ട് വീട് പൊളിക്കുന്നതിന് മുമ്പായിട്ട് ആ വീടിന്റെ ഫോട്ടോ സൂക്ഷിച്ചു വെക്കുകയും.
0: അതെ അതെ, എന്റെ ഉണ്ട്.
1: ഉണ്ടോ? എന്റെ എന്റെ കയ്യിലല്ല, എന്റെ ബ്രദറിന്റെ വെഡിങ് ആൽബത്തില്. അപ്പൊ അദ്ദേഹത്തിന്റെ മാരേജിന് മുമ്പാണ് വീട് പൊളിച്ചിട്ട്
0: പണികളൊക്കെ നടക്കുന്നത്.
1: പുതിയ വീട് പണിതു, മൊത്തത്തിൽ തന്നെ പുതിയ വീട്
0: പണിതു.
1: അപ്പൊ ആ വീടിന്റെ പഴയ വീടിന്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്, പുതിയ വീടിന്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് ആ ആൽബം ഡിസൈൻ ചെയ്ത ആള് അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
0: അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ഒരു ഒരു ഭയങ്കര കണക്ഷൻ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട്. അപ്പൊ അങ്ങനെ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം 5000009 17.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: ഹായ്, ഞാൻ ആസിഫ് അലി. റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: Only on Radio Suno 91.7 FM.
0: You are listening to Radio Suno 91.7.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 1 ആണ്. ഒക്ടോബർ 7 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ചില വീട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ വീടിൻ്റെ ചില നല്ല ഓർമ്മകളൊക്കെ പങ്കുവെച്ച് വരുന്ന സമയമാണ്. ഒരുപാട് പേര് വീണ്ടും ആ ഒരു നല്ല മെമ്മറീസൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പഴയ വീടിൻ്റെ ഫോട്ടോസും ആ ഒരു വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഫരീസാദ് ഇങ്ങനെ അയച്ചു തന്നിട്ടുള്ളത്, പഴയ വീട് ഉപ്പാൻ്റെ ഒരു ക്യാൻവാസ്, ഉപ്പ അത് ചെയ്ത ആ ഒരു വർക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടും ഒക്കെ തന്നെ ഗംഭീരമായിട്ട് ആ ഒരു വിഷ്വൽ അയച്ചു തന്നിട്ട് പിന്നെ ഒരു ലിങ്ക് കൂടെ അയച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വീഡിയോ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു, ഞാൻ നോക്കാം കേട്ടോ. ഹഫ്സീൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുബി, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. വിശ്വൻ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നുകൂടി പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്നൊരു മെസ്സി മോർണിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അർജന്റീന ജേഴ്സിയിൽ നിന്ന് മെസ്സി ബൂട്ടഴിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതിഹാസ യുഗത്തിൻ്റെ ഒരു അവസാനം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മെസ്സി മൊമെൻസൊക്കെ ഷെയർ ചെയ്യാനും മെസ്സിയോടുള്ള ആ ഒരു ഇഷ്ടം ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സോക്കർ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഇംതിയാസ് അലി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. പലപ്പോഴും നിങ്ങൾ ഇംതിയാസിൻ്റെ അല്ലെങ്കിൽ ഇംതി അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഇംതിയാസ്, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. ഒപ്പം തന്നെ മെസ്സി റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സി മെമ്മറീസും അല്ലെങ്കിൽ ഒരു യുഗത്തിൻ്റെ ഒരു അവസാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിനെ പറയാൻ പറ്റും അല്ലേ?
6: ഗുഡ് മോർണിംഗ് നിസ.
7: ശരിക്കും ഒരു കാലഘട്ടത്തിന്റെ അവസാനം തന്നെയല്ലേ ഇത്? മറഡോണ, റിക്കോൽമി, സാബിയോള ഇവർക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് മെസ്സി എന്ന ഉത്തരം ഇത്ര നാൾ ഉണ്ടായിരുന്നു. മെസ്സി പടിയിറങ്ങി.
6: മെസ്സി തുടക്ക കാലഘട്ടത്തിൽ ബാഴ്സലോണയിൽ മിന്നിത്തിളങ്ങുന്നു. ക്ലബ്ബ് ബോയ് എന്ന ഓമന പേര് പോലും മെസ്സിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് മെസ്സി ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നത്. ഫൈനലിനെ കുറേ ഫൈനലുകളിൽ തോൽവി വാരി കൂട്ടുന്നു. കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലുമായിട്ട് തോൽവികൾ. ഒടുവിൽ മെസ്സി റിട്ടയർമെന്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നു, അതിൽ നിന്നും തിരിച്ചു വരുന്നു. അങ്ങനെ മെസ്സി വേൾഡ് കപ്പ് ഉയർത്താണ് 2022. ആ വേൾഡ് കപ്പ് നേടിയ സമയത്ത് എല്ലാത്തിനും മറുപടി ആ വേൾഡ് കപ്പോട് കൂടി തീർന്നു എന്നുള്ളതാണ്. ആ ഒരു വേൾഡ് കപ്പ് നേട്ടത്തോടെ എല്ലാം നേടിയ അയാളുടെ ആ കണ്ണുനീരുണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷമാണ്. അത് തന്നെയാണ് അതിലേക്ക് എത്താൻ അയാളെടുത്ത ആ നിശ്ചയദാർഢ്യം, അത് തന്നെയാണ് എന്റെ മനസ്സിലെ മെസ്സിയുടെ ഏറ്റവും നല്ല മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത്.
5: മെസ്സി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന താരങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
7: മെസ്സിയിൽ നിന്ന് പുതുതലമുറയ്ക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത് ഹംബിളാണ്. കാരണം ഇത്ര ഹൈ പൊസിഷനിൽ എത്തിയാലും നമ്മള് ഹംബിളായിരിക്കണം, വളരെ കാംനെസ് ആയിട്ടായിരിക്കും ആളെപ്പോഴും കാണുന്നത്. അത് തന്നെ മെസ്സി തന്നെ ഒരിക്കലും പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി അറിയപ്പെടാനല്ല ആഗ്രഹം, ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹമെന്ന്. അതിൽ തന്നെ ഉണ്ട് മെസ്സി എന്താണ് എന്നുള്ളതും, മെസ്സി പുതുതലമുറക്കും അതുപോലെ സമൂഹത്തിനും എന്താണ് നൽകുന്നത് എന്നുള്ളതും.
5: ഓക്കെ, എന്തായാലും താങ്ക് യു ഇംതിയാസ് അലി. ഇംതിയാസ് ആയിരുന്നു നമ്മളുടെ കൂടെ കുറച്ച് സമയം ജോയിൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു മെസ്സി മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുമെന്ന് എനിക്കറിയാം, എവിടെ ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കട്ടെ. ഈ ഒരു പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ഏത് പാട്ടായിരിക്കും വരുന്നത്? അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് മൂവിയിലെ ഒരു പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ദായത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 9 കഴിഞ്ഞ് 5 ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞെനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

ബെൻ ജോൺസൺ മൂവിയിലെ ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. ഓക്കെ, മറക്കാൻ പറ്റാത്ത മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഷാജഹാൻജി പണ്ട് ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതായി ഇവിടേക്ക് അയച്ചു വന്നിട്ടുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലെ ഇനിയിപ്പോൾ നമ്മുടെ ഹൈഡൻ സീക്കിൻ്റെ സമയമാണ്. സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ എന്നാലും നേരെ നമുക്ക് സൂചനകളിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സൂചന, ഇത് 2007 റിലീസായ ഒരു സിനിമയാണ്. 2007 റിലീസായിട്ടുള്ള ഒരു സിനിമയാണിത്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു പേര് വരുമോ എന്ന് എനിക്കറിയില്ല. സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമോ എന്നുള്ളത് ഡൗട്ടാണ്. എങ്കിലും നമുക്ക് നോക്കാം. 2007 റിലീസായ സിനിമയാണിത്. അലക്സ് പോൾ ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സൂചന, ഈ സെയിം പേരിൽ ഈ സിനിമ തമിഴിലും റിലീസായിട്ടുണ്ട്. മലയാളത്തിലെ അതേ പേരിൽ തന്നെ ഈ സിനിമ തമിഴിലും റിലീസായിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കുറച്ച് കടുപ്പായി പോയോ, അങ്ങനെ തോന്നുന്നുണ്ടോ? റോമിയോ അല്ല അൻസൽ ഹബീബ്. രണ്ട് ഒറ്റ വാക്കല്ല, രണ്ട് വാക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒറ്റ വാക്കല്ല, രണ്ട് വാക്കുകളായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരു ഒരു മൂവിയാണിത്. കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടോ? 2007 സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സിനിമ ഏതാണ്? സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഏതായാലും സിനിമയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുമല്ലോ. സെർച്ച് ചെയ്യാതെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ ഏതെങ്കിലും ഉണ്ടോ? 2007 റിലീസായ സിനിമ അലക്സ് പോൾ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതേ പേരിൽ, മലയാളത്തിൽ ഏത് പേരിലാണോ റിലീസായത്, അതേ പേരിൽ ഈ സിനിമ തമിഴിലും റിലീസായിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം? നോട്ട്ബുക്ക് അല്ല കേട്ടോ. നോട്ട്ബുക്ക് അബ്ദുള്ളയാണ് പറഞ്ഞത്. നോട്ട്ബുക്ക് അല്ല. ഷാഫി ചോദിക്കുന്ന റോക്ക് ആൻഡ് റോൾ അല്ല, ആ മൂവിയും അല്ല. ഒരു മലയാളം പേര് തന്നെയാണ്. മലയാളം തമിഴ്, തമിഴിലും ആ വേർഡ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തമിഴിലും റിലീസ് ചെയ്യുമ്പം അതേ സെയിം പേര് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബോഡി ഗാർഡ് അല്ല, രാജമാണിക്യം അല്ല നസീമെ, രാജമാണിക്യമല്ല. ഗൂഗിളു അത് തന്നെയാണല്ലോ പറഞ്ഞത്, ഗൂഗിളെ രാജമാണിക്യം അല്ല. ഓക്കെ, അജീഷിന് കിട്ടിയ ഉത്തരം നോക്കട്ടെ. ചോക്ലേറ്റ് അല്ല, മലയാളം പേരാണ്. ഞാൻ പറഞ്ഞല്ലോ മലയാളം തമിഴ് കണക്ഷനുള്ളൊരു പേരാണ്. അപ്പം അതുകൊണ്ട് തമിഴിലും ആ സെയിം പേര് തന്നെ അവർ വെച്ചു എന്നുള്ളതാണ്. മുഹമ്മദ് റൈറ്റ് ആൻസർ, മുഹമ്മദ് സാലിഹ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. മധു അയക്കുന്നത് കറക്റ്റാണ്, കറക്റ്റാണ് മധു, കറക്റ്റാണ്. ഫരീസാദ് കണ്ടുപിടിച്ചു അല്ലേ, കറക്റ്റാണ്, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പേരല്ല. റോമിയോ അല്ല. ഓക്കെ, അതുൽ കൃഷ്ണ ചോദിക്കുന്നത്, ഒരു ക്ലൂം കൂടെ വേണം അല്ലേ, ഒരു ക്ലൂം കൂടെ പറഞ്ഞാൽ, ഒരു ക്ലൂം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലൂ പറയും എന്നാണ് ഞാൻ ആലോചിക്കുക. മലയാളി അല്ല നായിക, അതായത് മലയാളത്തിൽ നിന്നുള്ള ആളല്ല നായിക, മറ്റൊരു ഭാഷയിൽ നിന്നുള്ള ആളാണ് നായിക. മലയാളി നായികയല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യാമോ എന്നാണ് ഉദ്ദേശമാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ സൂചന പറയാം. 2007 റിലീസായ മൂവിയാണ്. അലക്സ് പോൾ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ സെയിം പേരിൽ ഈ സിനിമ തമിഴിലും റിലീസായിട്ടുണ്ട്. ഈ സെയിം പേരിൽ ഈ മൂവി തമിഴിലും റിലീസായിട്ടുണ്ട്. ഞാനൊന്നും കേട്ടില്ല, ഇപ്പം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുല്ലേ കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, കമ്പിളിപ്പതപ്പ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, മിഴിയാണോ? അല്ല, മിഴിയല്ല. ഓക്കെ, ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഉത്തരം പെട്ടെന്ന് കിട്ടും. അധികം ഒന്നും ആലോചിക്കാതെ ഞാൻ ആ നായകൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ആ പേരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിലെ കിട്ടിയോ? ആ അതിൽ കണ്ടുപിടിച്ചു, പിന്നെ അല്ല അതിലിൻ്റെ അടുത്താണ്, അതിൽ റൈറ്റ് ആൻസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവാണ്. മേക്ക് എ സന്ദേശം മൂവിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്. ഏത് പാട്ടാണ്? എം ജി ശ്രീകുമാറിൻ്റെ മധുമാസം.

0: ഈ പാട്ടൊരു പ്രത്യേക എനർജി, നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലേ. കൂടെ നമ്മൾ വരികളൊക്കെ പാടുകയും ആ ഒരു താളം പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് സുഖമുള്ള കാര്യമാണ്. സമയം 9:33 കേട്ടോ. എല്ലാവരുടെയും ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സ്പെഷ്യൽ വിശേഷം കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുകയാണ്. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നു. 10th വൈകുന്നേരം 6 ദേവിപൊട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഓൺഎയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്ന ആളുകൾക്ക് ദിലീപെണ്ണെ നേരിൽ കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ദേവിപൊട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം കൂടി ഈ ടൈമിലൊന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തി പോവുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നമ്മളുടെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന ഖത്തർ ബോട്ട് ഷോ എന്ന് പറയും. നമുക്കറിയാം അത്രമാത്രം ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു ഇവൻറ്റാണ് ഖത്തർ ബോട്ട് ഷോ എന്ന് പറയുന്നത്. ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 7th വരെ, അത്രയും ദിവസങ്ങൾ 4-7 വരെ നീണ്ടു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ബോട്ട് ഷോ ആണ്. കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം ദോഹയിൽ ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സവിശേഷത ഈ ഒരു ഷോയ്ക്കുണ്ട്. ഖത്തറിന്റെ സമ്പന്നമായിട്ടുള്ള ആ ഒരു സമുദ്ര പാരമ്പര്യം ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ക്രാഫ്റ്റിംഗ് വണ്ടർഫുൾ എന്ന് പറയുന്ന ആ ഒരു പ്രമേയത്തിലാണ് ഇത്തവണ ബോട്ട് ഷോ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോയിലേക്കൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിവിധ നിരക്കുകളിലെ ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. സിംഗിൾ ഡേ ജനറൽ അഡ്മിഷൻ ടിക്കറ്റിന് 50 ഖത്തറി റിയാലാണ് ഒരാൾക്ക് നിരക്ക്. 4 പ്രവേശനം ലഭിക്കുന്ന ജനറൽ അഡ്മിഷൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരാൾക്ക് 160 ഖത്തറി റിയാലായിരിക്കും നിരക്ക്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും അറിയാനും ഖത്തർ ബോട്ട് ഷോയൊക്കെ ആസ്വദിക്കാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു പോകുന്ന ടൈമിൽ ഹലോ ആണോ മൂവി എന്ന് ചോദിക്കുന്നുണ്ട്. ഹലോ അല്ല കേട്ടോ, മൂവി വേറൊരു മൂവിയാണ്. ഓക്കെ, ഞാൻ എന്നാൽ പെട്ടെന്ന് പറയാലോ ഒരു സൂചന കൂടി, എളുപ്പമുള്ളൊരു സൂചന കൂടി പറയാം. അതായത് ഞാൻ ഇത്രയും സൂചനകൾ പറഞ്ഞു. 2007 റിലീസായ ഒരു സിനിമയാണിത്. അലക്സ് പോൾ ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ മലയാളത്തിലെ അതേ പേരിൽ തന്നെ തമിഴിലും ഈ സിനിമ റിലീസായിട്ടുണ്ട്. നായിക മലയാളിയല്ല, മലയാളി താരമല്ല, മറ്റൊരാളാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നായകനെ കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതങ്ങോട് ക്ലിയർ ആകും, അധികം അങ്ങോട്ട് ആലോചിച്ച് പോകേണ്ടി വരില്ല. നായകൻ്റെ പേര് നരയനാണ് കേട്ടോ. നരൻ നായകനായ മൂവിയാണിത്. അപ്പോൾ വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. കുറച്ച് പേർക്കൊക്കെ ഉത്തരം കിട്ടി, കുറച്ച് പേര് ഇങ്ങനൊരു ആലോചനയിലാണ് ഏതാണ്. രാജമാണിക്യമല്ല കേട്ടോ. അമ്ന ഷഹീം രാജമാണിക്യാണോ എന്ന് ചോദിക്കുന്നു. അല്ല, രാജമാണിക്യല്ല. ഓക്കെ, ശ്രീജിത്ത് ചോദിക്കുന്നത്, ശ്രീജിത് ദാസ് ചോദിക്കുന്നത് കിച്ചാമണി എം ബി എ, അതുമല്ല, അതുമല്ല, അങ്ങനെയുള്ളൊരു പേരിൽ തമിഴുമായി കണക്ട് ചെയ്യുന്നൊരു പേരാണ്. തമിഴിലും പോകാൻ പറ്റുവാണെങ്കിൽ അതേ ഒരു പേര് തന്നെ ആയിരിക്കുമല്ലോ. ഫോർ ദി പീപ്പിളിലെ പാട്ട് നമ്മളിപ്പോൾ കേട്ടു, സിനിമ പക്ഷേ അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാനത് പറയൂലല്ലോ റിയാസ് ജി. ഫോർ ദി പീപ്പിൾ അല്ല കേട്ടോ, ഇംഗ്ലീഷ് പേരും അല്ല. അപ്പോൾ എൻ്റെ ഉത്തരം ശരിയാണ്. നോക്കട്ടെ ഉത്തരം ശരിയാണോ. ഓ, കറക്റ്റാണ്, കറക്റ്റാണ്, താങ്കളുടെ ഉത്തരം വളരെ ശരിയാണ് ഇഫ്തിഹാറുദ്ദീൻ. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി എല്ലാവരുടെയും പേരുകളിലേക്ക് വരാം കേട്ടോ, റൈറ്റ് ആൻസറിലേക്കൊക്കെ വരാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ചെന്നൈ ബീച്ചിൽ കേൾക്കാൻ പോകുന്ന മജ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. മജ എന്ന് പറയുന്ന മൂവി നമ്മുടെ മലയാളത്തിലെ തൊമ്മനും മക്കളും എന്നുള്ള സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ തമിഴായിരുന്നു. വിക്രമൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു ആ സിനിമയിലെ പാട്ടിലേക്ക്. Chennai beats
1: Tamil head of the hour in the art of podumakkolanda

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ 2007 റിലീസായ ഈ സിനിമ അലക്സ് പോൾ മ്യൂസിക് ചെയ്ത ഇതേ സെയിം പേരിൽ തമിഴിൽ റിലീസായ മൂവി ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ സൂചനകളിലൂടെ ചോദിച്ചത്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, ഞാൻ പെട്ടെന്ന് എല്ലാവരുടെയും പേരുകളിലേക്ക് വരികയാണ്. അജീഷ് മെസ്സേജ് ചെയ്തു, ഷാസിൽ അബ്ദുള്ള പക്ഷ സിനിമയുടെ പേരൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു, വിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും വിൻ ആയിട്ടുണ്ട്, കറക്റ്റാണ്. ഓക്കെ, നസീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റാണ് നസീമെ. ദീപിൻ്റെ മെസ്സേജ് ആണോ ആൻസർ എന്ന് ചോദിക്കുന്നുണ്ട്, അതെ അത് തന്നെയാണ് ആൻസർ. നിതിൻ ആൻ്റണിയുടെ മെസ്സേജുണ്ടായിരുന്നു, നിതിനും അയ്യോ നിതിൻ്റെ സിനിമയുടെ പേര് മാറിപ്പോയല്ലോ, കിളിച്ചുണ്ടൻ മാമ്പഴല്ല കേട്ടോ, വേറൊരു മൂവിയായിരുന്നു. ജോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ജിറ്റ്സിൻ്റെ മെസ്സേജുണ്ട്, തേജസ് നാരായണൻ കറക്റ്റാണ്, ഫിറൂസ് റൈറ്റ് ആൻസറാണ്, ഷഹീൻ മജീദ് പകുതി ഉള്ളു ഉത്തരം, പക്ഷേ പകുതി കറക്റ്റാണ് എന്നുള്ളതാണ്. പിന്നെ അമീൻ്റെ മെസ്സേജ് ഉണ്ട്, റിയാസ് മെസ്സേജ് അയ്യോ എന്ന് പറയുന്നുണ്ട്, സുവർണ ബാബു റൈറ്റ് ആൻസറാണ് കേട്ടോ, അമ്ന ഷഹീം റൈറ്റ് പറയുന്നു, റഹൈസിൻ്റെ മെസ്സേജ് ഉണ്ട്, ശ്രീകാന്ത് അൻസൽ ഗോകുല് അങ്ങനെ ദാ വീണ്ടും വീണ്ടും ഇതിലെ സോങ് പ്ലേ ചെയ്യണേ, ഓ തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും, ഇതിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. രാജേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റാണ്, ജംഷി റൈറ്റ് ആൻസർ അയക്കുന്നു, ലജ്ജാവതിയെ സോങ് ഉണ്ടാക്കിയൊരോളം, അതെ ഒന്നും പറയാനായിട്ടില്ല, ഒരു ഗംഭീര ഓളം തന്നെയായിരുന്നു അത്. അങ്ങനെ എന്തായാലും ഇന്നത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അവസാനമായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഏതാണ് മൂവി. നരയൻ അഭിനയിച്ച മൂവിയാണെന്ന് പറഞ്ഞു. റൈസ് കറക്റ്റാണോ, കറക്റ്റാണ് റൈസ്, മാറ്റമൊന്നുമില്ല, കറക്റ്റാണ്. എല്ലാവരും പറഞ്ഞതുപോലെ പന്തേ കോഴി എന്ന് പറയുന്ന ആ ഒരു മൂവി തന്നെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഹൈഡൻ സീക്കിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ശരീരങ്ങൾ അറിയിച്ച ആഴ്ച എല്ലാവർക്കും ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയത്തിലേക്ക് നമ്മൾ വരികയാണ്. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. പക്ഷേ ഞാൻ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ഈ ഒരു ഹോം ഡെലിവറി വിശേഷങ്ങൾക്ക് ശേഷം നേരെ വന്ന് ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക്, മോർണിംഗ് സവാരിയിൽ നിന്നും നേരെ ഹോം ഡെലിവറിയിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്. ഹോം ഡെലിവറിയിലെ ചില ചിന്ന ചിന്ന വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളും ഞാൻ ബൈ പറയുന്നില്ല അമീന, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ പോകുന്നില്ല എന്നെനിക്ക് ഇവിടെ തന്നെ ഇരിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്, ഇവിടെ ഇരിക്കൂ, ഹോം ഡെലിവറിയിൽ ഇരിക്കൂ എന്ന് മനസ്സ് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഹോം ഡെലിവറി വിശേഷങ്ങളിൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും, ബൈ പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഹോം ഡെലിവറി വിശേഷങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു 10 മണി കഴിയുന്ന സമയത്തേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ റൈറ്റ് ആൻസറൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, വിശേഷങ്ങളും അപ്ഡേറ്റുകളും മോർണിംഗ് സവാരിയിലെ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ പതുക്കെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒരു നല്ല പാട്ടുകൂടി നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ വരുന്നുണ്ട്, പ്രീതം മ്യൂസിക് ചെയ്തൊരു ബ്യൂട്ടിഫുൾ പാട്ടാണിത്. അതിനുശേഷം പന്തേക്കുഴിയിലെ പാട്ട് വരുന്നതായിരിക്കും.

0: This is home delivery only on Radio Sunoh 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. എയർപോർട്ട് റീറ്റെയിലർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി ഖത്തർ ഡ്യൂട്ടി ഫ്രീ. തുടർച്ചയായ നാലാം വർഷമാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്ന മൂന്നാമത് ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ് വിൽപ്പന തുടരുന്നു. നവംബർ 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന ബോട്ട് ഷോ ആണിത്. ഖത്തറിന്റെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യം ഉയർത്തിക്കാട്ടി ക്രാഫ്റ്റിംഗ് വണ്ടർഫുൾ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ബോട്ട് ഷോ സംഘടിപ്പിക്കുന്നത്. സന്ദർശകർക്കായി വൈവിധ്യമാർന്ന വിനോദ വിജ്ഞാന പരിപാടികൾ ഈ ദിവസങ്ങളിൽ അരങ്ങേറും. 2026 ആദ്യ 9 മാസങ്ങളിൽ ഖത്തറിലെത്തിയത് 26.14 ലക്ഷം സന്ദർശകർ. സെപ്റ്റംബറിൽ മാത്രം ഖത്തറിലെത്തിയ സന്ദർശകരുടെ എണ്ണം 2.76 ലക്ഷമാണ്. 9th വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ഒക്ടോബർ 25 മുതൽ 27 വരെ ദോഹ ആതിഥേയത്വം വഹിക്കും. 70+ സെഷനുകളും ഉന്നതതല ചർച്ചകളും ഉൾപ്പെടുന്ന പരിപാടിയിൽ 7 പ്രധാന വിഷയങ്ങളിലായി 211 പ്രഭാഷകർ പങ്കെടുക്കും. 2012 മൂന്നാമത് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന് ആതിഥേയത്വം വഹിച്ചതിന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഫോറം വീണ്ടും ഖത്തറിലേക്ക് എത്തുന്നത്. അർജന്റീനയ്ക്കായുള്ള അവസാന മത്സരത്തിൽ ഗോളും അസിസ്റ്റുകളുമായി തിളങ്ങി ഇതിഹാസ താരം ലയണൽ മെസ്സി ബൂട്ടഴിച്ചു. ബെനിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വീണ്ടും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സദാ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഇനിയും നമ്മൾ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഏതെങ്കിലും പാട്ട് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹോം ഡെലിവറി ഏറ്റവും മനോഹരമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു കേട്ടോ. വായിച്ചപ്പം നല്ല ഭംഗിയുള്ളൊരു ഏരിയ, നല്ലൊരു സ്ഥലം പറഞ്ഞു വരുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലകളെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് മാക്കേക്കടവും നേരേക്കടവും എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്ന. ആ പ്രദേശങ്ങൾ അറിയുന്ന ആരെങ്കിലും നമ്മളെ കേട്ടു പോകുന്നുണ്ട് ആ ഒരു ഭാഗത്തുള്ള, അല്ലെങ്കിൽ കോട്ടയം ആലപ്പുഴ ജില്ലകളെ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു പാലം തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കാണാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വൈറൽ സ്പോട്ടായിട്ട് ഇപ്പം ആ ഒരു ഭാഗം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ യാത്ര ചെയ്യാനും ഇതുപോലെ കാഴ്ചകൾ കാണാനായിട്ടും ഒക്കെയുള്ള നമ്മളുടെ മലയാളികളുടെ ഇഷ്ടത്തെക്കുറിച്ച് വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചു തുടങ്ങുകയാണ്, നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് ഇപ്പം കാണാൻ ഭംഗിയുള്ള ഒരുപാട് ഏരിയകൾ ഉണ്ടാവും. നമ്മൾ ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ തന്നെ വേണം അല്ലേ. അപ്പം നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് കാണാൻ ഭംഗിയുള്ള ചില പ്രദേശങ്ങളുണ്ടാകും, സ്ഥലങ്ങളുണ്ടായിരിക്കും, നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പരിചയപ്പെടുത്താനുള്ള സമയം കൂടിയാണ്. മെസ്സേജിൽ പറയാം 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ. യാത്ര റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളുള്ളൊരു സ്ഥലം എൻ്റെ വീടിനടുത്തുമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജില്ലയിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേരും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് ഹോം ഡെലിവറിയാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വഴിക്ക് ഒരാളെ കണ്ടുപിടിച്ചു. അപ്പൊ ആളെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: വീണ്ടും വീണ്ടും ഗുഡ് മോർണിംഗ് പറയാണ്. എന്നോട് ചോദിച്ചു എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ന്
2: ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് ദോശയിലും മുട്ടയുടെ എന്തോ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു വെച്ചിട്ട് എന്തിട്ടാന്ന് പറഞ്ഞു.
1: ഷക്ഷുക്കയാണ്,
2: കേരള ഷക്ഷുക്ക കഴിച്ചിട്ടോ ഞങ്ങള്.
1: അതെ, ഞാൻ പേരൊക്കെ ചുമ്മാ കേട്ടതാണ് കേട്ടോ. കലുക്ക് കണ്ടപ്പോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പുണ്ണിയോട് പറഞ്ഞു ഇതാണ് കിടിലൻ വൈ, കിടിലൻ നൈറ്റാണ്, ധൈര്യമായിട്ട് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്പുണ്ണി കഴിച്ചില്ല, ഞാൻ മാത്രം കഴിച്ചു. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാനൊരു സ്ഥലത്തിന്റെ പേരാണ് അപ്പുണ്ണി പറഞ്ഞത്. അതായത് മാക്കേക്കടവ് നേരേക്കടവ് പാലം.
2: മാക്കേക്കടവ് നേരേക്കടവ് പാലം,
1: അതായത് കോട്ടയം ആലപ്പുഴ ജില്ലേനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പൊ അവിടുത്തെ പാലം ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അവിടേക്ക് വന്നിട്ട് ആ പാലത്തിന്റെ ഏരിയ ഒക്കെ കാണാനായിട്ടും അതിന്റെ നൈറ്റ് വ്യൂവിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
2: അയ്യോ, ഇത് പാലത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പിൽ ഒരു സംഭവം വന്നു. ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്കൊരു പാലമുണ്ട്, ഞങ്ങളുടെ നാടിന്
1: പാലമുണ്ട്,
2: മാറമ്പള്ളി പാലം. അപ്പൊ ഈ മാറമ്പള്ളി പാലത്തിൽ നിന്ന് മഴവില്ല്,
1: ഓ
2: ഗം, ഞാൻ നിസാനെ കാണിച്ചു,
1: നല്ല വിഷ്വലാണ്,
2: എന്റെ ഫോണിലുണ്ട്, അടിപൊളി വിഷ്വലാണ്. അപ്പൊ മഴവില് കാണാനായിട്ട് അത് കഴിഞ്ഞ്, അപ്പൊ നമ്മുടെ ഡോൺ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് അത് ഗ്രൂപ്പിലിട്ടത്. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും
1: അവരുടെ വേർഷൻസ് ഒക്കെ
2: അവരുടെ അവിടേക്ക് പറന്ന് അവിടേക്ക് ചെന്നു എന്നുള്ളതാ. നോക്ക്,
1: ഓ അടിപൊളിയാണല്ലോ, ഓ ശരിക്കും
2: ആ
1: നല്ല ഭംഗി കേട്ടോ.
2: ഓക്കെ,
1: അടിപൊളി അടിപൊളി ഫോട്ടോ. ഇതാരാ എടുത്ത്?
2: ഡോൺ പോൾ.
1: ഡോൺ മാക്സ് എന്നൊക്കെ പറയുന്നല്ലോ ഡോൺ പോൾ. അപ്പൊ പേരിനോടൊക്കെ നീതി പുലർത്തണ്ടേ.
2: അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ പാലങ്ങള് ഭയങ്കര ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ പാലത്തിന് അരികിൽ ഇരിക്കുക, പാലത്തെ ചെന്ന് കാണുക, പാലം പലപ്പോഴും ഒരു അടയാളമായിട്ട് നമ്മൾ വെക്കുന്ന ഒരു കാര്യം.
1: നമ്മൾ ലാൻഡ്മാർക്ക് പറയുന്ന കൂട്ടത്തിൽ ഇന്ന പാലത്തിന്റെ അവിടെ നിന്ന്
2: ഇങ്ങോട്ട്
1: തിരിഞ്ഞോട്ട്, അല്ലെങ്കിൽ
2: പാലം കയറി കഴിയുമ്പോ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള ജില്ല ഏതാണെന്ന് അറിയോ?
1: ഞങ്ങള് പറഞ്ഞു
2: പറഞ്ഞോ. ആലപ്പുഴ ജില്ലയിലെ ഉള്ള പാലങ്ങളുടെ പേരുകൾ തന്നെ വളരെ
1: രസമാണ്. അതിപ്പോ ഞാൻ പറയുന്ന ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ തെങ്ങിന്റെ
2: പാലം, തടിപ്പാലം,
1: തെങ്ങ് വെട്ടിയിട്ടിട്ട് അതൊരു ചെറിയ പാലം പോലെ, അതൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും എന്നുള്ളതാണ്.
2: ഓക്കെ, ഇപ്പൊ നേരെ കടവും മറ്റേ കടവിന്റെ പേരെന്താ?
1: മാക്കേക്കടവ്.
2: മാക്കേക്കടവ്
1: രണ്ടും വെറൈറ്റി പേരാ.
2: ഓക്കെ, നിങ്ങളുടെ കടവിന്റെ പേരെന്താ?
1: അതെ, നിങ്ങളുടെ അവിടുത്തെ പാലം കടവ്.
2: ഞങ്ങളുടെ അവിടുത്തെ കുറച്ച്
1: പറയൂ.
2: മഞ്ഞപ്പെട്ടിക്കടവ്.
1: ബാക്കിയിലേക്ക് നമുക്ക് വരാം. ഈ പാട്ടിന് ശേഷം നമുക്ക് ആ ഒരു കടവിലേക്കും പാലങ്ങളിലേക്കും വരാം കേട്ടോ.

0: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലും കടവും ഒക്കെയാണ് ഇന്നത്തെ ഹോം ഡെലിവറിയില് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന കാര്യം.
1: നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഇന്ന് പക്കാ നൊസ്റ്റാൾജിയ,
0: ഒരു തരത്തിലുള്ള നൊസ്റ്റാൾജിയ,
1: ഒരു തരത്തിലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ഈ ഇപ്പൊ നമ്മൾ പറയില്ലേ കടവുകൾ എന്ന് പറയുമ്പോ, ആളുകള് പണ്ട് കാലത്ത്, ഇപ്പൊ അങ്ങനെയൊക്കെ കുറവാണ്, പണ്ട് കാലത്ത് കുളിക്കാനായിട്ട് പുഴയിലേക്ക് കുളിക്കാൻ പോകുമ്പോ അത് കുളിക്കടവായിട്ട് മാറും, അതല്ലെങ്കിൽ തോണി കടത്തി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കടത്തുണ്ടെങ്കിൽ അത് കടവായി മാറുകയാണ്. അപ്പൊ ഈ കടവുകൾക്കൊക്കെ പേര് വരാനായിട്ട് ഓരോ കാരണങ്ങളുണ്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അവിടെ ഒരു കടവിന്റെ പേര് കൂട്ടുങ്ങ കടവ്.
0: നേരത്തെ പറഞ്ഞത് മഞ്ഞപ്പെട്ടി,
1: അവിടെ പണ്ട് ജങ്കാറ് സർവീസും ഇപ്പോഴും ഉണ്ട്, ജങ്കാറും കാര്യങ്ങളൊക്കെയാണ്. ഒരു കടവിന്റെ പേരാണ് കൂട്ടുങ്ങ കടവ്.
0: കൂട്ടുങ്ങൽ കടവ്,
1: കൂട്ടുങ്ങ കടവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ താമസിക്കുന്ന
0: കുടുംബങ്ങൾ
1: കൂട്ടുങ്ങ എന്നാണ് അവരുടെ വീട്ടുപേര്.
0: ഓ, അങ്ങനെയാണ് കൂട്ടുങ്ങൽ എന്നുള്ള പേര്.
1: കൂട്ടുങ്ങൽ കടവ്, അപ്പൊ അത് കൂട്ടുങ്ങ കടവ് എന്നാക്കി വിളിക്കാനായിട്ട്. പിന്നീട് നമ്മളൊരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൊക്കെ കൂട്ടുങ്ങൽ കടവിന് സമീപം
0: എന്നുള്ള പേര്
1: വരാൻ തുടങ്ങി.
0: ഡോക്യുമെന്റ് മാറ്റപ്പെട്ടു.
1: അതെ, അടുത്ത കടവിന്റെ പേര് കുന്നുവഴി കടവ്. കുന്നുവഴി കടവ്, അത് ആ സ്ഥലത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് വരുന്നത് മാറമ്പള്ളി കടവ്.
0: കടവ് അത് മെയിൻ മെയിൻ ഏരിയ.
1: പിന്നെ വരുന്നത് ചുവരക്കടവ്.
0: ചുവരക്കടവ്,
1: ഇങ്ങനെ ഇങ്ങനെ
0: ആ ഒരു ഏരിയയിൽ കുറെ കടവുകളുണ്ടല്ലേ,
1: ഒരുപാടുണ്ട്. കാരണം പെരിയാർ ഏറ്റവും ഭംഗിയായിട്ട് ഒഴുകുന്ന സ്ഥലമാണ്, ഏറ്റവും വീതിയിലും ഭംഗിയായിട്ട് ഒഴുകുന്ന
0: സ്ഥലമാണ്.
1: കടവുകൾ ഒരുപാടുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇതുപോലെ കടവുകളും പാലങ്ങളും ഒക്കെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ അവശേഷങ്ങൾ പറയും. മഞ്ഞപ്പെട്ടി പറഞ്ഞപ്പോഴാണ് ആ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് മഞ്ഞ കണക്ട് ചെയ്ത സ്ഥലപ്പേരുകൾ കൂടുതൽ
1: പോലും അറിയത്തില്ല, അതിന്റെ ചരിത്രം അറിയില്ല.
0: കാരണം മഞ്ഞപ്പുറം മനസ്സിലേക്ക് വന്നു.
1: ഓക്കെ, മഞ്ഞപ്പെട്ടി എന്താണെന്നുള്ളത് അറിയില്ല. ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ അക്കരെ ഭാഗമാണ് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന
0: ഏരിയ.
1: അതായത് ഇപ്പൊ പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് പോകുമ്പോൾ കേസുള്ള ഒരു സ്ഥലമാണത് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇക്കരെ കടവിന് എന്തുകൊണ്ട് മഞ്ഞപ്പെട്ടി കടവെന്ന്
0: അറിയില്ല,
1: അതുമായിട്ട് കണക്ട് ആയിരിക്കാം.
0: അതെ, എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാവല്ലോ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാവും. എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.

delivery. Radio Shino. Radio Shino. 91.7.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: നിങ്ങളുടെ വീടിനടുത്തുള്ള കടവുകള്, പാലങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു വരികയായിരുന്നു. കൂടെ അമീന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മസ്റ്റായിട്ടൊക്കെ പോയി കാണണം. ചിലപ്പോൾ നമ്മൾ പോകാതെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഓർമ്മപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അമീൻ പറഞ്ഞത് സ്നേഹതീരം ബീച്ചാണ് കേട്ടോ. തൃശ്ശൂരുള്ള ആളുകൾക്ക് നല്ലതായിട്ട് അറിയാവുന്ന
4: ഒരു സ്ഥലമാണ് സ്നേഹതീരം.
3: നല്ലൊരു ബീച്ചാണത്.
4: സുഹൃത്തിന്റെ കല്യാണം അവിടെ വെച്ചൊരു ഹോട്ടലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ
3: പോയിട്ടുണ്ട്,
4: എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് റീൽസിലും മറ്റും കണ്ടൊരു കാര്യമാണ്, അതായത് എറണാകുളം ജില്ലയിൽ പലരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്നൊരു വാർത്ത, മാമലക്കണ്ടം എന്ന് പറയുന്ന
3: സ്ഥലം.
4: ഭയങ്കര ഭംഗിയുള്ള, ഞാൻ ആ സ്ഥലത്തെ കുറിച്ചൊക്കെ ഈ അടുത്ത സമയത്താണ് അറിയുന്നത്. എനിക്ക് കുറച്ച് വടാട്ടുപാറ, പൂയംകുട്ടി, ഭൂതത്താൻകെട്ട് ഇതൊക്കെ അറിയാം.
3: അതൊക്കെ ഓൾറെഡി
4: നേരത്തെ പോയിട്ടുള്ളത് ഞായറാഴ്ചകളിൽ ചുമ്മാ ബൈക്ക് എടുത്ത് കറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഈ മാമലക്കണ്ടം അന്നും ആരും പറഞ്ഞു തന്നില്ല.
3: പക്ഷെ സ്കൂളുണ്ട്,
4: സ്കൂളാണ് അതിന്റെ വിഷ്വല്. മാമലക്കണ്ടം
3: എൽ പി സ്കൂൾ അത് തന്നെ.
4: ഓക്കെ, അത് അതിലൂടെയാണ് അതിന്റെ കുറെ വൈറലായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കുറെ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വടാട്ടുപാറയിലുള്ള ഒരു വെള്ളച്ചാട്ടം, മാമലക്കണ്ടത്തിന്റെ മനോഹാരിത, പൂയംകുട്ടി അതായത് പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്.
3: അതുപോലെ തന്നെ കടമക്കുടിയും,
4: കടമക്കുടി വരാപ്പുഴയാണ്
3: വേറെ ഭാഗം.
4: അത് ആലുവയ്ക്കും ആലുവക്കുള്ളിൽ എന്നൊക്കെ
3: പോകുന്ന സ്ഥലമാണ്
4: വരാപ്പുഴയാണ്.
3: ഈ ഒരു പേരുകളൊക്കെ ഭയങ്കര രസമുള്ള പേരുകളാണ്.
4: കരിമീൻ
3: ഭയങ്കര
4: ഫുഡിലേക്ക് വഴിമാറി പോകണ്ട,
3: ഫുഡിലേക്ക് നമുക്കൊരു 12 മണിയാകുമ്പോൾ വഴിമാറി പോകാം
4: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ പാലങ്ങളും കടവുകളും പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പ്രദേശങ്ങളിലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും. അതിനെ കുറിച്ചും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ചില സ്ഥലങ്ങൾ അറിയപ്പെടുന്ന ആ ഇറക്കത്തിന്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ ആ കയറ്റത്തിന്റെ
3: അടുത്തുള്ളത് ശരിയാ,
4: അതിനെ നമ്മൾ ലാൻഡ് മാർക്ക് ആയിട്ട്
3: പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ
4: ഗംഭീരമായിട്ടുള്ള ഒരു പേരുണ്ട്.
3: ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ. ആ ഗംഭീര പേര് എന്താണ് എന്ന് അറിയാനായിട്ട് ഇന്ന് നമ്മള് ആ ഒരു ഏരിയ പിടിച്ചു പോയിരിക്കുകയാണ്
4: കേട്ടോ.
3: അപ്പുണ്ണിയുടെ ഒരു വീടിന്റെ പരിസര പ്രദേശങ്ങളിലൂടെയാണ് ഇന്ന് ഹോം ഡെലിവറി.

0: Factors. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or
4: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
5: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ. ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയാറില്ലേ എന്ന്
1: പറയാമായിരുന്നു.
0: സോറി മല്ലയ്യ, ഞാൻ അറിഞ്ഞില്ല സത്യം.
1: ഇവിടെ നിന്നൊരു തരംഗം അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അവിടെ നിന്നൊരു തരംഗം ഇങ്ങോട്ടേക്ക് വന്നു. എന്തായാലും രണ്ടുപേരും പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിച്ച കാര്യം ഇത് തന്നെയാണ്, ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളുടെ പരിസര പ്രദേശങ്ങളിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരുപാട് സ്വാധീനിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇപ്പൊ പിന്നെ ഗൂഗിൾ മാപ്പും വെയ്സും ഒക്കെ ഉപയോഗിച്ചാണ് എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ യാത്ര ചെയ്യുന്നത്. പക്ഷെ പണ്ട് കാലത്തെ ലാൻഡ് മാർക്കുകള് അടയാളം പറയുന്നത് ഈ കയറ്റങ്ങളും ഇറക്കങ്ങളായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഗംഭീര കയറ്റത്തിന്റെ പേരുണ്ട് എന്നുള്ളത്.
0: എന്താണ്
1: അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് അത് പൂപ്പാനി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് അതിന്റെ ഒരു ഓർമ്മ, ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും ഇത് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ ഓർമ്മയുള്ളത് എന്നാന്ന് വെച്ചാല് അവിടെ ഒരു ഓയിൽ കമ്പനി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ ആ അതായത് അത് ഇതൊക്കെ ഒരു ബാല്യകാല ഓർമ്മയാണ്. കാരണം അമ്മ വീട്ടിലേക്കും ആന്റിയുടെ ഒക്കെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഈ ഈ ഭാഗം പരിസരമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ബസ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കേറി ഇറങ്ങുമ്പോ ഒരു ഉള്ളാന്തി
0: പോകും.
1: അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അവിടെയുള്ള ആളുകൾ എന്നെ ഉള്ളാന്തിക്കേറ്റ് എന്ന് പേരിട്ടു.
0: തീർച്ചയായിട്ടും അവരുടെ ഒരു പേര്
1: ഓക്കെ. അല്ല, ആ പരിസരത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സരസന്മാരാ, ഭയങ്കര വിറ്റിന്റെ ആൾക്കാരാ. നമുക്ക് ചിരിച്ച്
0: സംഭവങ്ങളുണ്ട്.
1: നമ്മുടെ ഷാഫി ഒക്കെ പറയില്ലേ,
0: അതുപോലത്തെ കൗണ്ടറുകൾ,
1: ആ കൗണ്ടറുകളുടെ മൊത്ത വിൽപ്പനക്കാരാണ് ആ പ്രദേശം മൊത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റിയിരിക്കും, കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെരുമ്പാവൂര് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ളാന്തി കയറ്റം വളരെ പ്രശസ്തമായ ഒരു കയറ്റമാണ്. നല്ല മനോഹരമായ ഒരു വയലിന് നടുവിലാണ് ഈ ഉള്ളാന്തി
0: കയറ്റം.
1: അതേ കൂടെ പോകുന്ന റൂട്ടിലാണ് ഈ ഉള്ളാന്തി കയറ്റം.
0: ആ ഒരു പരിസര പ്രദേശങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ആ ഒരു വിശേഷം

തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-WhatsApp 7405055 or visit bima.com.qa.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: പറഞ്ഞു തുടങ്ങാൻ വെച്ച വിശേഷങ്ങൾ വേറെയായിരുന്നു, പക്ഷെ പറഞ്ഞു പോയത് വേറെ റൂട്ട് വഴിയായി പോയി എന്നുള്ളതാണ്. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസൈ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ, അല്ലേ? യാത്രകൾ അത് എവിടെയാണെങ്കിലും ശരി. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു ഹോം ഡെലിവറിയിൽ എപ്പോഴും യാത്രയും ഭക്ഷണവും എല്ലാം വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കണക്ക് വന്നിരിക്കുകയാണ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരിൽ അതിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ മലയാളികളാണ്.
2: തീർച്ചയായിട്ടും അതിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. യാത്രാ പ്രേമം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ കണക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഫാമിലീസിൽ യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാമിലികൾ മലയാളികളാണ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരിലും മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സത്യമാണല്ലേ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും മലയാളികളെ കാണും എന്നുള്ളത് അത് എന്താ പറയുക, പച്ചവെള്ളം പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്.
1: ഞാൻ എനിക്ക് പറയുകയും ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മള് ചൈനയിൽ പോയ സമയത്ത്, ചൈനയിൽ ചെന്നിറങ്ങിയ സമയത്ത് എന്റെ അടുത്ത് ഒരാൾ ഓടി വന്നു, ഒരാൾ ഓടി വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താ വെച്ചു ഫോട്ടോ എടുക്കാൻ മാത്രം ഞാനായിരുന്നു ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഖത്തറിലെ വെച്ചോ കാണാൻ പറ്റാറില്ല, ഇവിടെ വെച്ചെങ്കിലും. അദ്ദേഹം അവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനൊരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ കറങ്ങി കിടക്കാണ്. ഒരു ബാഗ് വേണം. അപ്പൊ നമ്മുടെ സഫാരിയിലെ സമതിക്ക് എന്റെ കൂടെയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ നടക്കുന്നു പോണ്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാല് ബ്രെഡ്, മുട്ട, ചീസ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൈഡ് റൈസ് പോലെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ബാഗ് മേടിക്കാൻ നടക്കുന്ന സമയത്ത് അപ്പൊ എനിക്കിപ്പോഴും നല്ല വിഷ്വലി എനിക്ക് അത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സ് നിറച്ച ഒരു സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫ്രൂട്ട്സ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ അവര് എയർ കൊടുക്കുന്നുണ്ട്. ഒരു നമുക്ക് ആ ഇത് പോകുമ്പോ തന്നെ ഒരു അങ്ങനെ പോയി ഇങ്ങനെ പോയി പോയി പോയി സമയത്ത് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കല്ലേ, ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഞെട്ടിട്ടോ, ഒരു ചെറിയ ഹോട്ടല്,
2: കുഞ്ഞു ഹോട്ടല്.
1: അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കേറി അത് നോക്കുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുട്ട്, കടല, തലശ്ശേരി ബിരിയാണി
2: ഇതൊക്കെ.
1: ഇല്ല, ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഒരു ചായ ഞങ്ങൾ കുടിച്ചു. പക്ഷെ അത്ഭുതപ്പെട്ടു. അപ്പൊ പുള്ളി, അദ്ദേഹം അറിയായിരുന്നു പലപ്പോഴും അവിടെയും നമ്മുടെ ഫുഡിനൊക്കെ ആരാധകരുണ്ട്, നമ്മൾ മലയാളീസ് ഫാമിലി ആയിട്ടൊക്കെ അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു. ഫാമിലീസിന്റെ കണക്ക്
2: കറക്റ്റ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഹരിയുടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട നല്ലൊരു ഏരിയ ആണ്. അത്രയും സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഗുഹേനെ ആണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫോട്ടോസും ഇത് കണ്ടോ, നല്ല പച്ചപ്പും നമുക്കൊന്ന് പോയി കാണാൻ തോന്നുന്ന ഒരു പഴമ നിറഞ്ഞ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ആള് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്.
1: ഞാൻ പത്തനംതിട്ട ജില്ല ട്രാവൽ ചെയ്ത് മൊത്തം രാത്രിയായിരുന്നു, ഒന്നും കണ്ടില്ല. അവസരം ചെങ്ങറ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി നിർത്തും, കാരണം ആക്ച്വലി ഇത് ചെങ്ങറയിൽ ഞാൻ വന്നിരുന്നു എന്നെങ്കിലും ഒന്ന് പറയാലോ.
2: അത് കൊള്ളാം. അപ്പൊ എന്തായാലും ഇതുപോലെ സ്ഥലവിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു വിശേഷങ്ങൾ അയക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഭക്ഷണം.
1: അതെ,
2: അതിലേക്ക് വരാം.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: This is Radio Suno
4: 91.7 FM,
3: Qatar's favorite radio station.

0: This is home delivery only on Radio Sunoh 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു അടുക്കളയുടെ മണമാണ്. കാരണം എന്താ വെച്ചാല് ഭക്ഷണങ്ങളാണ് ഇവിടെ ഇനി ഭരിക്കാനായിട്ട് പോകുന്നത്.
3: അതെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ ചോദ്യം നമുക്ക് ചോദിച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു. ഇപ്പൊ എല്ലാരും BKU യൂണിവേഴ്സിലാണല്ലോ.
2: തീർച്ചയായിട്ടും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയുടെ ചുറ്റുപറ്റിയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ OTTയിലും ഇത്രയധികം റിപ്പീറ്റ് വാല്യൂ ഈ സിനിമയ്ക്ക് വരും എന്നൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു.
3: അതെ, പക്ഷേ പറഞ്ഞപോലെ ഗംഭീരമായിട്ട് നമുക്ക് അതിന്റെ മുക്കുമൂലി ആ സിനിമയുടെ അറിയാം എന്ന് പറയുന്ന കൂട്ടത്തില്
2: അല്ല, ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ
3: പുതിയ അറിവുകളും
2: പുതിയ ഡയലോഗുകളും നമ്മുടെ മനസ്സിൽ കയറുന്നു എന്നുള്ളതാണ്.
3: അതെ, ജസ്റ്റിന് ഒരു കേറ്ററിംഗ് ഉള്ള ആളാണ്, പിന്നെ സ്ഥലക്കച്ചവടം കാരം കൂടിയാണല്ലോ. അതുകൊണ്ട് അപ്പൊ എന്നിട്ട് ഈ കേറ്ററിംഗിന്റെ സമയത്ത് ആളൊരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് അവരൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. ആ പേര് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ
2: ചോദ്യം.
3: പിടികിട്ടിക്കാണെന്ന് കരുതുന്നു നിങ്ങൾക്ക്?
2: അതെ, BKU ജസ്റ്റിൻ ചേട്ടന്റെ കേറ്ററിംഗ് യൂണിറ്റില് കരി ഒരു ഭക്ഷണത്തിനൊരു പേരിടുന്നുണ്ട്. അവര് ആ ഭക്ഷണത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്.
3: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം 5000917 എന്ന നമ്പറിലേക്ക്. ഇപ്പൊ എന്നാലും അപ്പുണ്ണി, ഇനി എന്ത് സ്പെഷ്യലാ നമ്മൾ ഇന്നിവിടെ സെറ്റ് ആക്കാൻ പോകുന്നത്?
2: എന്താ വേണ്ടിയേ? നേരത്തെ പറഞ്ഞപ്പോ കടമക്കുടിയെ കുറിച്ച്.
3: കടമക്കുടി പറഞ്ഞു.
2: ഈ കടമക്കുടിയിലെ ഒരു വളരെ പ്രശസ്തമായ ഭക്ഷണം എന്ന് പറഞ്ഞാല് കരിമീൻ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്.
3: ആണല്ലേ?
2: അപ്പൊ ഒരു കടമക്കുടി കരിമീൻ ആയാലോ. നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ്. കടമക്കുടിയിൽ കരിമീൻ
3: സ്പെഷ്യൽ ആണ്, അതുകൊണ്ട്
2: നമ്മള് കടമക്കുടി കരിമീൻ സ്പെഷ്യൽ ആക്കുന്നു.
3: ഓക്കെ, അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 91.7 FM, Qatar's favorite radio station.
1: ഇങ്ങനെ 25% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
5: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Apple Podcast and Google Podcast ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: കടമക്കുടി കരിമീൻ അങ്ങനെ പറയാലോ.
2: തീർച്ചയായിട്ടും ഇത് സ്പെഷ്യൽ ആകാൻ പോകുന്നത് അതാണ്. സാധാരണ ഇപ്പൊ നമ്മൾ മലയാളികൾക്കിടയിൽ ആലപ്പുഴയിലെ കരിമീനാണോ നല്ലത്, കായലിലെ കരിമീനാണോ നല്ലത്, കെട്ടിലെ കരിമീനാണോ നല്ലത്, തീർച്ചയായിട്ടും പുഴയിലെ കരിമീനാണോ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്റെ ഒരു അനുഭവത്തിൽ പറയാം, പുഴയിൽ നിന്ന് കിട്ടുന്ന കരിമീനാണ് ഏറ്റവും ടേസ്റ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പുഴയിൽ നിന്ന് കിട്ടുന്ന
1: കരിമീൻ,
2: സാധാരണ കായലിലാണ് ഏറ്റവും കൂടുതൽ കരിമീൻ കാണുന്നത്, പക്ഷെ പുഴയിൽ നിന്നും കിട്ടിയ കരിമീനും ഭയങ്കര ടേസ്റ്റാണ്. ഇനി കടമക്കുടി കരിമീൻ എന്തുകൊണ്ട് പ്രത്യേകതയായി എന്ന് വെച്ചാല്, ഈ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൊച്ചിയുടെ വടക്ക് ഭാഗത്തുള്ള കായൽ തുരുത്തുകളുള്ള ഒരു പ്രദേശമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഉപ്പുവെള്ളവും ശുദ്ധജലവും കലർന്ന ഒരു കായൽ പരിസ്ഥിതിയാണ് അവിടെയുള്ളത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ കരിമീന് വളരാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് ശുദ്ധജലവും ഉപ്പുവെള്ളവും കലർന്ന മിക്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കരിമീൻ ഇങ്ങനെ വളരെ സ്പെഷ്യൽ ആവുന്നത്. അത് മാത്രമല്ല, തലമുറകളായിട്ട് അവിടെ കരിമീൻ കെട്ടുകള്, കരിമീൻ വളർത്തൽ കേന്ദ്രങ്ങള്, ഇതെല്ലാം അവിടെ സ്പെഷ്യൽ ആണ്. അവിടുത്തെ റെസ്റ്റോറന്റിലൊക്കെ ചെന്നാൽ എപ്പോഴും കരിമീൻ നമുക്ക് ചെറിയ പൈസക്കൊക്കെ കരിമീൻ കഴിക്കാനായിട്ട്
1: പറ്റും.
2: അതായത് ഇപ്പൊ ടൗണിലേക്കൊക്കെ വരുമ്പോ പൈസ കൂടുതലാണ്, കരിമീൻ അതിഥിയാണ്, അവിടെ ഗസ്റ്റ് ആണ്. ഇവിടെ നാട്ടുകാരാണ്, നമ്മുടെ പുള്ളിയുടെ ഏരിയ തന്നെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു മസാല പറഞ്ഞുതരാം.
1: ഓക്കെ,
2: കരിമീൻ
1: മസാല.
2: സാധാരണ നമ്മളിപ്പോ കരിമീൻ ഇലയിൽ പൊള്ളിച്ചത് എന്നൊക്കെയല്ലേ, പക്ഷെ കരിമീൻ ഫ്രൈ ആക്കാൻ പറ്റുന്ന ഒരു മസാല, ഒരു തവ ഫ്രൈക്ക്
1: വേണ്ടിയിട്ടുള്ള.
2: ആദ്യം വേണ്ടത് നല്ല ഇഞ്ചി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കരുത്,
1: ഇഞ്ചി തന്നെ.
2: ഇഞ്ചി എടുക്കുക,
1: ചില കറികൾക്ക് അങ്ങനെ
2: ഇഞ്ചി എടുക്കുക. ഇഞ്ചി കുറച്ച് അരക്കുക, വെളുത്തുള്ളി അരക്കുക, അത് മേടിക്കുന്നതല്ല, നമ്മൾ തന്നെ ചെയ്തിരിക്കുക. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു നുള്ളു കായം.
1: ഓക്കെ
2: ഓക്കെ, അതിന്റെ പവിത്ര നഷ്ടപ്പെടാതിരിക്കാൻ ഒരു നുള്ളു കായം മുളെ, എന്നിട്ട് ഉപ്പ്, ചെറുനാരങ്ങ വിരിഞ്ഞ്, ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട്
1: മിക്സ്
2: ചെയ്യുക, ശരിക്കും മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ്
1: ചെയ്യുക.
2: അത് കഴിഞ്ഞിട്ട് ഇത് കരിമീനിൽ ഒരു ഒരു ആവറേജ് സൈസുള്ള കരിമീനിൽ അത് വരഞ്ഞിട്ട് ഇതിന്റെ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട്
1: പിടിപ്പിക്കുക.
2: എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ അവിടെ വെക്കണം. അരമണിക്കൂർ അല്ല, ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല.
1: അപ്പൊ
2: മസാല നന്നായിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തവയിൽ കുറച്ച് വേപ്പിലയും കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ വിതറിയിട്ട് വിതറണം. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ അതിന്റെ മുകളിൽ വെച്ച് രണ്ട് സൈഡ് മറച്ച് മറച്ച് മറച്ച് മറച്ച് മറച്ച് മറച്ച് മറിച്ച് പൊള്ളിച്ചിങ്ങെടുക്കുക. ഇതിന്റെ ഒരു പാകം അറിയുന്ന എങ്ങനെയാ, ഇതിന്റെ വാല് പിടിച്ചിങ്ങനെ, വാൽഭാഗം ഉണ്ടല്ലോ, അത് പിടിച്ചിങ്ങനെ മടക്കമേ, അത് ഇങ്ങനെ ഞൊട്ടപൊട്ടണുള്ള ഒരു പൊട്ട് പൊട്ടി കഴിഞ്ഞാൽ മീൻ കറക്റ്റ് ആയിട്ടുണ്ട്.
1: ഓക്കെ, ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഓഫ് ചെയ്തതിന് വേണ്ടി പറയുമ്പോൾ കറക്റ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്.
2: ഓക്കെ,
1: അപ്പൊ ഒരു കരിമീൻ കഴിച്ച സുഖത്തോടെ അടുത്ത പാട്ടിലേക്ക്.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹായ്, ഞാൻ ഹണി റോസ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: റേഡിയോ സുനു

0: ദോഹയിൽ നിന്നുള്ള ഹോം ഡെലിവറി ഇവിടെ നിന്നിറങ്ങി ആലപ്പുഴയിൽ പോയി, കടവിൽ ചെന്നു, കടവിൽ നിന്ന് പിന്നെ കടമക്കുടിയിൽ വന്നാണ് നിന്നത്. അങ്ങനെ കടമക്കുടി കരിവിന്റെ വിശേഷങ്ങളും കൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്.
1: അതെ, കടവും കരിമീനും
0: പാലും
1: പാലും
0: ഇറക്കവും കയറ്റവും,
1: അത് എന്തൊക്കെയോ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് നാട്ടിലായിരുന്നു ശരിക്കും
0: പറഞ്ഞു,
1: നാട്ടിൽ തന്നെയായിരുന്നു ഹോം ഡെലിവറി എന്നുള്ളതാണ്. ഒരു വിഷസ് കൂടെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി അനിസ, ഇപ്പൊ ഗുഡ് മോർണിംഗ് കഴിഞ്ഞു, കുറച്ച് മുമ്പ് വന്ന മെസ്സേജ് ആയിരുന്നു, സുഖാണോ, നൈസ് ഡേ വിഷയം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിൻ വത്സലം അദ്ദേഹമായിരുന്നു മെസ്സേജ്
0: അയച്ചിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ആണല്ലേ,
0: കേരിവാട മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ആണല്ലേ, അടിപൊളി അടിപൊളി. അപ്പൊ എന്നാലും ഇനിയിപ്പോ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഹോം ഡെലിവറി ഞങ്ങൾക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
0: അഷ്ടമി
1: ഇങ്ങോട്ട് വന്നോട്ടെ, നമ്മള് മാറ്റിനി ക്ലാസിക്സിലെ നല്ല പാട്ടുകളൊക്കെ, ഈ മാറ്റിനി ക്ലാസിക്സിലെ പാട്ടുകൾ കേട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര രസം, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
0: അത് മാത്രല്ല കേട്ടോ, ഒരുപാട് പേര് പറയുകയും ചെയ്യാറുണ്ട് ആരാണ് സോങ് സെലക്ട് ചെയ്യുന്നത് എന്ന്. നിസ്സയുടെ കൈകളിൽ അതും ഭദ്രം.
1: ഞാൻ മാത്രല്ല കേട്ടോ, അഷ്ടമി ഉണ്ടാവാറുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ മനോഹരമായ പാട്ടുകൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മണിക്കൂറാണ് മാറ്റിനി ക്ലാസിക്സ്. അപ്പൊ അത് കേട്ട് ആസ്വദിക്കുക. ഓക്കെ,
1: അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഹോം ഡെലിവറിയിൽ നിന്നും ഞങ്ങൾ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു. ബാക്കി മാറ്റിനി മാഷപ്പിൽ ഒരു സ്പെഷ്യൽ അതിഥിയൊക്കെ വരുന്നുണ്ട്, ചില പാട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഗുഡ് ബൈ പറയുന്നത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. Home delivery.

0: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ
1: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: Hi, yes, so yeah, it's Tiana.
1: You're listening to
0: Radio Suno 91.7.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം.
2: റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
7: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
8: മാറ്റിനി ക്ലാസിക്സ്.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അങ്ങനെ സിനിമാ വിശേഷങ്ങളുടെ സമയമായിരിക്കുകയാണ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിസ ഇവിടെ തന്നെ ഉണ്ടല്ലോ.
1: ഞാനങ്ങും പോയിട്ടില്ലല്ലോ.
0: ഇല്ലല്ലോ, രാവിലെ മുതൽ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ചെറുതായിട്ട് ഈ പറഞ്ഞ ട്രാക്ക് മാറ്റാം.
1: അതെ, നമുക്ക് സിനിമ ട്രാക്കിലേക്ക് നമുക്കൊന്ന് പോകാന്നുള്ളതാണ്. ഒരു വലിയ സന്തോഷമുള്ള വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
0: ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു വലിയൊരു പുരസ്കാരം തന്നെ തേടിയെത്തി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് എപ്പോഴും ഏതൊരു നിമിഷവും ഏതൊരു സിനിമ എന്ന് പറയുമ്പോഴും ആദ്യം വരുന്നൊരു പേരെന്ന് പറഞ്ഞാൽ അത് സത്യനന്ദിക്കാടാണ്.
1: തീർച്ചയായിട്ടും സത്യനന്ദിക്കാട് സിനിമകൾക്ക് നമ്മളുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്.
0: അതെ,
1: അപ്പൊ അദ്ദേഹം ഒരു വലിയ സ്ഥാനം ഇപ്പൊ അദ്ദേഹത്തിനൊരു ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു വിശേഷമാണ് പറയാനായിട്ടുള്ളത്.
0: അതെ, അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അംഗീകാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇപ്പം ഏറ്റുവാങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രാജുവേഷൻ ഒക്കെ ഇടുന്ന പോലെ തന്നെയുള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്.
1: കാരണം അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റ് ബിരുദമാണ്.
0: അതെ, ഡീലിറ്റ് ബിരുദം ഏറ്റുവാങ്ങുമ്പോൾ അങ്ങനെ ആയിരിക്കണം.
1: അതെ, അങ്ങനെ
0: അദ്ദേഹം ഇറങ്ങി വരുമ്പോ തന്നെ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കാണുമ്പോൾ ശ്രീനിവാസൻ ചിലപ്പോ എന്തേലൊക്കെ പറഞ്ഞേനെ.
1: അതെ, ഉണ്ടായിരുന്നെങ്കിൽ
0: എന്നെ ഇത് ഈ ഒരു ഇതിൽ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ തമാശയായിട്ട് പറഞ്ഞേനെ. പക്ഷെ വല്ലാതെ മിസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു വേദിയിലാണെങ്കിലൊക്കെ തന്നെ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ തന്നെ ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാർട്ടാണ്. എനിക്ക് ശ്രീനി ഇല്ലാതെ ഇത് ഒരിക്കലും ലഭിക്കില്ല എന്നും ശ്രീനിക്കും കൂടി വേണ്ടിയാണ് ഈ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഈ ഒരു ഇത് ഏറ്റുവാങ്ങിയിരിക്കുന്നതും എന്നും കൂടി അദ്ദേഹം പറഞ്ഞു.
1: അതെ, അദ്ദേഹത്തിന്റെ പ്രസംഗവും വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ മനസ്സിൽ തെളിഞ്ഞു വന്ന സ്വപ്നമായിരുന്നു സിനിമ. തൃശൂർ ജില്ലയിലെ അന്തിക്കാട് എന്ന ചെറിയ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് കലാപാരമ്പര്യമൊന്നും ഇല്ലാത്ത വീട്ടിൽ ജനിച്ച എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം എങ്ങനെ ഉണ്ടായി എന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഇന്നത്തെ പോലെ ടെലിവിഷനും മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമാണ്. സിനിമ അങ്ങ് ദൂരെ മദുരാശിയിൽ രൂപം കൊള്ളുന്ന ഒരു അത്ഭുത കലയായിരുന്നു. ആ രംഗവുമായി ബന്ധമുള്ള ഒരാളെ പോലും അന്ന് നേരിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടും സ്വപ്നത്തോടൊപ്പം യാത്ര ചെയ്ത് ഞാൻ സിനിമയിൽ എത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രസംഗവും ഇന്നുണ്ടായിരുന്നു അവിടെ.
0: അതെ, ഒപ്പം തന്നെ ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടും നന്ദി പറഞ്ഞിട്ടുണ്ട്,
1: ഡോക്ടർ ബാലകൃഷ്ണൻ.
0: അതെ, ഡോക്ടർ ബാലകൃഷ്ണൻ. അപ്പോ ടോട്ടലി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ഒരു മൊമെന്റ് ആണ്. ഒപ്പം നമുക്കും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള നമുക്കും ഒരുപാട് സന്തോഷമുള്ളൊരു
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സത്യനന്ദിക്കാട് സിനിമയിലെ പാട്ടിൽ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസ് സിനിമയുടെ 10th anniversary സെലിബ്രേഷൻ ഡേ ആണെന്ന് പലർക്കും അറിയുന്ന അല്ലെങ്കിൽ പലരും ഇഷ്ടത്തോടുകൂടി ഇപ്പോഴും കാണുന്ന അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു ആദ്യത്തെ 100 crore ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഉത്തരം പറയും,
1: എനിക്ക് തോന്നുന്നു 2016 October 7 തിയേറ്റർ ഇങ്ങനെ എന്താ പറയാ ഇറ്റ് വാസ് ഓൺ ഫയർ, ലൈക് അത്രയും അധികം ആൾക്കാര്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് ഈ സിനിമ ഇറങ്ങുന്ന ടൈമില് നാട്ടിലായിരുന്നു. എന്റെ പൊന്നോ, ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് കേട്ടിട്ട് പോകാതിരിക്കാനും വയ്യ. ചെറുതാണല്ലോ, ഈ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകണ്ടേ. പക്ഷെ തിയേറ്ററില് ഈ പറഞ്ഞ ടിക്കറ്റ് കിട്ടുന്നില്ല, ഫാമിലീസ് ഒക്കെ തന്നെ അവിടുത്തെ ആ തിരക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എത്ര ദിവസം എടുത്തെന്നറിയോ, അതെ അത്രയും കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് പോയി കണ്ടത്. എനിക്ക് ആ ഒരു ഓർമ്മ എന്റെ മൈൻഡിലുള്ള, കാരണം അത്രയും ജനമായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അത്രയധികം കളക്ഷൻസ് എടുത്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുറെ നാള് ഒരു റെക്കോർഡായിട്ട് നിന്നിരുന്ന ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു സിനിമയാണ് പുലിമുരുകൻ എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും പുലിമുരുകനിലെ പാട്ടുകളാണെങ്കിലും ആ സിനിമയാണെങ്കിലും ഒക്കെ അതിന്റെ പിന്നിലുള്ള വർക്കൊക്കെ ഏറ്റവും ഗംഭീരമാണ്. പാട്ടുകൾ ഗോപി സുന്ദറായിരുന്നു ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ മുളകുപാടം ഫിലിംസ് ആണ് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്, പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രം.
1: ആൻഡ് ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് അതിലെ. എനിക്ക് തോന്നുന്നില്ല ആരും ഗണപതി ബാബുവിന്റെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ തന്നെ മറന്നു പോകും എന്നുള്ളത്. അപ്പൊ അത്രയധികം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്. അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക്, വളരെ ചെറിയ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: പിന്നെ ലാലേട്ടന്റെ ആ ഒരു സംഭവം എല്ലാരും ട്രൈ ചെയ്യുന്നു, കുട്ടികളെ വെച്ചിട്ട് പുലും ആ ഒരു എന്താ പറയാ ആ ഒരു സ്റ്റൈലിൽ നിൽക്കുക.
1: സ്പൈഡർമാൻ ഒക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ പുലിമുരുകൻ നിൽക്കുന്ന കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാലേട്ടൻ നിൽക്കുന്ന കാണിക്കാൻ പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ
0: കുട്ടികൾ റെഡിയാണ് എന്നുള്ളത്. ആ സമയത്ത് അത് ഭയങ്കര ട്രെൻഡും ആയിരുന്നു.
1: ഉറപ്പായിട്ടും
0: ഡാഡി ഗിരിജ ഇതിലല്ലേ,
1: ഡാഡി ഗിരിജ ഇതിലാണ്.
0: അപ്പൊ ഡാഡി ഗിരിജ എന്നുള്ള പേര് നിൽക്കുന്ന പിന്നെയും പിന്നെയും പിന്നെയും പിന്നെ അങ്ങനെ.
1: അതാണ് ഞാൻ ഗണപതി ബാബു,
0: ഗണപതി ബാബു ആള് ചെയ്ത ക്യാരക്ടർ. ആള് എന്താ പറയാ ആ ഒരു കമ്പിളി ഒക്കെ പതച്ച് വരുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്.
1: ഉറപ്പായിട്ടും ഡാഡി ഗിരിജയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന രാമയ്യ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിലെ ഫുൾ ഈ പറഞ്ഞ പോലെ കുറെ വിശേഷങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ പേര് അല്ലേ.
0: അതെ അതെ, പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞ പോലെ ടോമിച്ചൻ മുളകുപാടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മളുടെ വൈശാഖാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഉദയകൃഷ്ണയാണ് എഴുതിയിട്ടുള്ളത്.
1: ഓക്കെ,
0: ഒപ്പം ഈ സിനിമയിലെ ഈ ഒരു ടോമിച്ചൻ മുളകുപാട് അദ്ദേഹം ഇന്നൊരു അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറച്ച് പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും,
1: അദ്ദേഹം നമ്മുടെ കൂടി ഇന്ന് ജോയിൻ ചെയ്യും. പക്ഷെ അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ചോദ്യമുണ്ട്.
0: അതെ, സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് ഈ പുലിമുരുകൻ എന്ന് വരുമ്പം പെട്ടെന്ന് സ്റ്റണ്ട് ഒക്കെ മനസ്സിലേക്ക് വരുമല്ലോ.
1: അതെ,
0: ചെയ്ത ആരാണ്,
1: ആരാണ് സ്റ്റണ്ട് മാസ്റ്റർ?
0: അതെ,
1: ആരാണ് പുലിമുരുകന്റെ സ്റ്റണ്ട് മാസ്റ്റർ? വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക്.

0: Qatar's favorite radio station.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട്
3: കൂട്ടുകൂടാം.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
6: ചെന്നൈ
7: ബീറ്റ്സ്
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: ിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: Hi, this is Sushin Shyam.
6: You're listening to
5: Radio Suno 91.7.

0: മാറ്റിനി മാഷപ്പിലുള്ള അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം നമ്മൾ പുലിമുരുകനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോ അതില് ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റണ്ട് ചെയ്തത് ആരാണെന്ന്. ആ ഒരു ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം 5000997ലേക്ക്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, തിയേറ്ററിലെ ഓളം, പുലിമുരുകൻ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഓളം. എന്തായാലും കടുത്ത പുലിമുരുകനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ആരാധകനായിട്ടുള്ള സിജിലേ, ആ ഒരു 2016 ഒക്ടോബർ 7 ഫസ്റ്റ് ഷോയ്ക്ക് പോയായിരുന്നോ?
1: ഇല്ലില്ല, അന്ന് പോയിട്ടില്ല, ഞാനൊന്ന് നാട്ടിലില്ലായിരുന്നു.
0: പക്ഷെ അത് കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കര ജനമായിരുന്നു നാട്ടില്, ഭയങ്കര
1: അതിന്റെ തിയേറ്റർ റെസ്പോൺസിന്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് കണ്ടാൽ തന്നെ നമുക്ക് രോമാഞ്ചം വരും.
0: അതാണ്,
1: അതായത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് പറയുന്ന സമയത്തുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ്.
0: എനിക്കത് വേറൊരു സിനിമയ്ക്കും അത്രയും
1: പിന്നെ അതിനുശേഷം ഇല്ല, അതിനുശേഷം പിന്നെ അത്രയും വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത് കാണുമ്പോഴുള്ള ആ ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് പറഞ്ഞ ടൈറ്റിലും കാണുമ്പോൾ ഒരു സുഖം, അത് ഭയങ്കര. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ഇപ്പൊ കണ്ട സമയത്തും
0: സംഭവം ഉണ്ടായി അതിലെ ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമയും കൂടിയാണ്
1: അതിലെ
0: പുലിമുരുകൻ നിൽക്കുന്നത്. നിപ്പാണെങ്കിലും
1: കുട്ടികളൊക്കെ അത് അനുകരിക്കുന്ന കണ്ടിട്ടുണ്ട്.
0: അതെ, ഇപ്പോഴും അത് ട്രെൻഡിങ്ങിലാണ് എന്നുള്ളൊരു കാര്യമാണ്. ഓരോ മ്യൂസിക്കിന് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: അതിൻ്റെ അകത്ത് ഗോപി സുന്ദർ എന്ന് പറയുന്നൊരു സംഭവം, അത് രസമായിട്ട് ചെയ്യുന്ന മ്യൂസിക്, അത് ആ ഒരു പടത്തിലാണ് അത്രയും പാക്ഡ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. മ്യൂസിക്
0: ബാക്ക്ഗ്രൗണ്ട്
1: സ്കോർ ആണെങ്കിലും ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ ആ ഒരു സാധനം അല്ലേ മ്യൂസിക്, ആ ചെണ്ടമുട്ടിയിട്ടൊക്കെ വരുന്ന ആ ചെണ്ടേൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിട്ടത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേട്ടാലും ആ ഒരു സാധനം രോമാഞ്ചിഫിക്കേഷൻ ആണ്.
0: ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ ഏതാ അതിനകത്ത്? ആക്ച്വലി
1: അതിന്റെ അകത്ത് കുറെ ഉണ്ട്,
0: എനിക്ക് എല്ലാം രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ പുലി ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ വരുന്നൊരു
1: സീനുണ്ട്. ഓ, സാധനം ആ ഒരു കത്തി ഇങ്ങനെ എറിഞ്ഞാ പുലിന്റെ പല്ല് കട്ടാവുന്ന ചെറിയ സാധനങ്ങള്, അങ്ങനെ ഇലയൊക്കെ ചെറുതായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിന്റെ
0: അകത്ത്. അതെ അതെ, എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ വന്ന സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു തിയേറ്ററിൽ ഇരുന്നപ്പോ. നമ്മളങ്ങ് എഴുന്നേറ്റ് പോവും
1: സത്യമായിട്ട്. ഞാനതിന്റെ ട്രെയിലർ കണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചില്ല ഇത്ര കിടലം പടായിരിക്കുന്നു. ട്രെയിലർ കണ്ട സമയത്തൊരു ഹിറ്റാവുമായിരിക്കാം എന്നുള്ള രീതിയിലേ കണ്ടുള്ളൂ. പക്ഷെ പടം നമ്മള് റിപ്പീറ്റ് വാച്ച് ഒരു സാധനമാണത്,
0: ഉറപ്പായിട്ടും
1: മാസ് ഫിലിമിന്റെ കൂട്ടത്തിലുള്ളത്.
0: അതെ അതെ അതെ, മാത്രമല്ല കൊറേ നാളിപ്പോ ഞങ്ങളതാ പറഞ്ഞോണ്ടിരുന്നത്, മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇനി പുലിമുരകൻ കടക്കണം എന്നുള്ളൊരു സെറ്റ് ചെയ്തൊരു ഫിലിം കൂടിയാണ്, ഉറപ്പായിട്ടും. ആൻഡ് ഡാഡി ഗിരിജി ആണെങ്കിലും ഓരോ ക്യാരക്ടർ നമുക്ക്
1: ഓർമ്മയുണ്ട്,
0: 10 വർഷം
1: കഴിഞ്ഞിട്ട്. ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്,
0: ഈ അടുത്ത് കണ്ടപ്പോ വേറെ എന്താണ് ഒരു ചേഞ്ച് തോന്നിയത്? 10 വർഷം കഴിഞ്ഞ് കാണുമ്പോ എന്തെങ്കിലും ഇത് തോന്നൂലേ?
1: പിന്നെ മറ്റേ ലോറി വാങ്ങാൻ പോകുന്ന ഒരു സംഭവമല്ലേ ആ ഒരു ഫൈറ്റ് ഇല്ലേ, അത് കിടില
0: എന്നൊക്കെ
1: പറഞ്ഞാൽ ആ ഒരു സാധനം, ആ ഒരു ഇതേ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആ ഒരു മുണ്ടക്കൊടുത്ത് വന്ന് ഒരു സാധനം എനിക്ക്. അപ്പൊ ആ പറയുന്നൊരു സംഭവം ഉണ്ട്, എനിക്ക് എന്റെ ലോറി വേണം എന്ന് കൊണ്ട് ഭയങ്കര പാവത്താനായിട്ടുള്ള മറ്റേ റിയാക്ഷൻ ഉണ്ട്.
0: എനിക്കത് ഓർമ്മയിലേക്ക് വരുന്നത് കാരണം നമ്മൾ ഒന്നുകൂടി അത് റീവാച്ച് ചെയ്യണമെന്ന് തോന്നി പോകുന്നു. ഇപ്പൊ ഇത് പറയുന്ന കേൾക്കുമ്പോ എനിക്ക് എന്തോ അത് എവിടെയോ മറന്നുപോയി ചില സീനുകൾ, അപ്പൊ ഒന്നുകൂടി കാണണമെന്ന് തോന്നി പോകുന്നു. എനിക്കൊന്ന് 10 years ഇപ്പുറം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അന്ന് കിട്ടിയത് ഒന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്ന് റീവാച്ച് ചെയ്യാവുന്നതാണ്.
1: ഉറപ്പായിട്ടും
0: അല്ലേ, ഒരു റീവാച്ച് മൂവി തന്നെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിലെ എല്ലാ സ്റ്റണ്ടും സൂപ്പർ ആയിട്ട് ചെയ്ത ഒരാൾ ആരാണെന്ന് ഞങ്ങൾ കുറച്ചു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളിലേക്കാണ് ഇനി എത്താനായിട്ട് പോകുന്നത്.
2: അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന പേര് മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു.
0: അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിരവധി സിനിമകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ആൻസർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിനി നേരെ ആ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരാളുടെ അടുത്ത് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചു നോക്കിയാലോ?
2: അതെ, ഒരു ഗസ്റ്റ് കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: പുലിമുരുകൻ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പുലിമുരുകൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ടോമിച്ചൻ മുളകുപാടാണ്. മുളകുപാടം ഫിലിംസ് എന്നുള്ള ആ ഒരു ടീമാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതായാലും ടോമിച്ചൻ മുളകുപാടം ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. ആ പോസ്റ്റിൽ അദ്ദേഹം 10th വാർഷികം ആഘോഷിച്ചതിൻ്റെ സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ പുതിയൊരു അപ്ഡേറ്റ് കൂടി ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെ, നമ്മളൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, അന്ന എന്ന സിനിമ. അത് ഓൾറെഡി ഷൂട്ട് ചെയ്തതാണോ, അതിനി ഇറങ്ങുമോ? കാരണം നല്ല നല്ല പാട്ടുകൾ വീണ്ടും നമുക്കത് ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ ആ പാട്ടുകൾ ഒന്ന് ഫേവറേറ്റ് ആയിപ്പോയി. അപ്പൊ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അപ്ഡേറ്റ് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചു പോയി.
0: അതെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടോമിച്ചൻ മുളകുപാടം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. മലയാള സിനിമയുടെ കച്ചവട സമവാക്യങ്ങൾ തിരുത്തിയ പുലിമുരുകന്റെ 10th വാർഷികത്തിൽ ഒരു പുതിയ യാത്രയുടെ പ്രഖ്യാപനം. 90s ആരംഭിച്ച ും പല കാരണങ്ങളാൽ പൂർത്തിയാകാതെ പോയ അന്ന എന്ന സിനിമയുടെ അവകാശം സ്വന്തമാക്കിയ വിവരം സന്തോഷത്തോട് പങ്കുവെക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം സിനിമയിലെ യവന കഥയിലെ എന്നുള്ള പാട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്കിടയിൽ തരംഗമായപ്പോൾ അന്ന എന്ന സിനിമയെക്കുറിച്ചും ഒരുപാട് അന്വേഷണങ്ങളും ചർച്ചകളും ഉണ്ടായി. ആ സിനിമയുടെ കഥയും അതോടൊപ്പമുള്ള ഓർമ്മകളും വീണ്ടും പുതിയ തലമുറയിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹത്തിൽ അന്നയുടെ നിർമ്മാണ അവകാശം ഏറ്റെടുക്കുന്നു.
1: എന്തായാലും നമുക്ക് കുറച്ചധികം അപ്ഡേറ്റുകൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞാൽ അന്ന വീണ്ടും വരുന്നു, അത് എങ്ങനെ ഏത് രീതിയിൽ എന്താണ് ആ പുതിയ രൂപം എത്താനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായി നമ്മൾ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്.
0: അതെ, ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ നമ്മളും വിചാരിച്ചു ഈ ടോമിച്ചൻ മുളകുപാടത്തെ വിളിച്ച് കാര്യങ്ങളൊന്ന് ഡയറക്റ്റ് ചോദിക്കണമല്ലോ എന്നൊരാഗ്രഹം തോന്നി.
1: രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ പറഞ്ഞ പോലെ 10th വാർഷികം പുലിമുരുകന്റെ, രണ്ടാമത് അന്നയുടെ ഒരു അപ്ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വന്ന് നമ്മളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു യവന കഥയൊന്ന് കേട്ടിട്ട് തിരിച്ചു വന്നാലോ?
0: ഉറപ്പായിട്ടും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar.
2: And
4: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: अरे इन्हें बर्थडे सेलिब्रेशन तो चलो इन्दे.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, കതേഴ്സ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ഞാൻ ഷെയ്നികം.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

Drop the bait.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുലിമുരുകന്റെ 10th anniversary സന്തോഷം, അതോടൊപ്പം അന്ന എന്ന സിനിമ ഏറ്റെടുക്കുന്നു എന്നുള്ള ടോമിച്ചൻ മുളകുപാടത്തിന്റെ പോസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മുളകുപാടം ഫിലിംസിൽ നിന്നും ടോമിച്ചൻ മുളകുപാടം തന്നെയാണ്. സർ, എന്തായാലും ഇന്ന് പുലിമുരുകന്റെ 10th anniversary, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു ആദ്യം തന്നെ, അതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കൂടുതലായിട്ടും.
1: സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങൾ രാവിലെ, കേക്ക് കട്ട് ചെയ്തു.
0: ലാലേട്ടനെ കോണ്ടാക്ട് ചെയ്തോ? എങ്ങനെയായിരുന്നു?
1: ഇല്ല, സാർ ഇവിടെ നാട്ടിലില്ലല്ലോ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ലൈഫിൽ ഏറ്റവും എനിക്ക് പേര് കിട്ടിയ ഒരു സിനിമ അല്ല, മലയാളത്തിൽ ആദ്യം നമ്മുടെ പുറത്തു കിട്ടിയ പടം, എല്ലാരും ഓർത്തിരിക്കുന്ന സിനിമ.
0: അല്ലെങ്കിൽ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം എന്നുള്ള ഡയലോഗ് ഒന്നും നമ്മൾ മറക്കില്ല.
1: കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ തന്നെ.
0: പിന്നെ അതുപോലെ സാറിന്റെ ഒരു പോസ്റ്റിൽ നമ്മൾ കണ്ടു, ബത്ലഹേം കുടുംബ യൂണിറ്റിലെ നമ്മുടെ യവന കഥയിലെ പാട്ട് വന്ന അന്ന എന്നുള്ള സിനിമയെ കുറിച്ച് ഉള്ള അന്വേഷണങ്ങൾ വന്നു. എന്താണ് സാർ, സാറിന് ഒരു അപ്ഡേറ്റ് സാറ് ചെറുതായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ? ഞങ്ങൾ
1: അന്നയെന്നൊരു സിനിമയുടെ കഥ ഇങ്ങനെ പാട്ട് വന്ന ശേഷമാണ് എനിക്ക് നേരത്തെ അറിയാവുന്ന കഥയായിരുന്നു. ഈ പാട്ട് ഈ സിനിമയിലൂടെ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് പബ്ലിക്കായി. അങ്ങനെയാണ് അന്ന് സിനിമ ഒരു പാട്ട് മാത്രമേ ചെയ്തുള്ളൂ, സിനിമ ചെയ്തില്ല. അപ്പോ അത് ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ റൈറ്ററൊക്കെ അപ്രോച്ച് ചെയ്തു, അവർ റെഡിയാണ് ചെയ്തോളാൻ പറഞ്ഞു. അത് നമ്മൾ ഒരു മാസമായിട്ട് അതിന്റെ പിന്നിലായിരുന്നു. അതെ അതെ. അപ്പൊ ഇന്നാണ് അപ്പൊ നമ്മുടെ 10th anniversary എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ അനൗൺസ് ചെയ്താണ്.
0: ഓക്കെ, അപ്പം ഉടനെ അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വരുമോ? എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഉണ്ടാവും
0: വരും ദിവസങ്ങളിൽ.
1: പുതിയ തലമുറ താരങ്ങളായിരിക്കും, പുതിയ തലമുറ റൈറ്റേഴ്സ് ആയിരിക്കും. അതൊക്കെ അങ്ങനെ വില പഴയത് അല്ല പടം, പക്ഷേ കഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമ ആയിരിക്കും, പുതിയ ആക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്.
0: ഓക്കെ, സാറിന്റെ പോസ്റ്റിനും നല്ല റെസ്പോൺസ് ആണല്ലോ, ഒരുപാട് നല്ല കമന്റുകൾ, അല്ലെ, നല്ല തീരുമാനം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അതെ അതെ, നല്ല നല്ല റെസ്പോൺസ് കിട്ടുന്നു.
0: ഈ മുളകുപാടം ഫിലിംസ് എന്നുള്ള പേര് നമ്മൾ ആദ്യം കണ്ടത് ഫ്ലാഷ് എന്ന് പറയുന്ന മൂവിയിലാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, ഈ ഒരു പേര്. അപ്പൊ ചങ്ങനാശ്ശേരി എന്നാണെന്ന് കണ്ടു. അപ്പൊ എങ്ങനെയാണ് സാർ ഈ ഒരു മുളകുപാടം ഫിലിംസിന്റെ ഒരു 10 വർഷങ്ങളെ സാർ എങ്ങനെ കാണുന്നു?
1: മുളകുപാടം ഫിലിംസ്, മുളകുപാടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുപേരാണ്, ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ഒരു കുടുംബ പേരാണ്. കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു, അതിന്റെ ഒരു അഭിമാനമുണ്ട്. ആദ്യത്തെ മൂവി ഫ്ലാഷ് തന്നെയാണ്.
0: അപ്പൊ എന്തായാലും മുളകുപാടം ഫിലിംസിന് വീണ്ടും നമ്മളുടെ ആശംസകൾ, വമ്പൻ തിരിച്ചുവരവ് സംഭവിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, ബൈ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഇങ്ങനെ 25% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
3: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: Tamil Fresh. Song of the Hour.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. October 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
3: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
4: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
6: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: October 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
1: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: പുലിമുരുകന്റെ 10 വാർഷികത്തെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന സിനിമയെ കുറിച്ചിട്ടും ഒരു അപ്ഡേറ്റ് ലഭിച്ചു.
1: അതെ, നമ്മൾ കാര്യമായിട്ട് തന്നെ പുലിമുരുകനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമില് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരിക്കൽ നിങ്ങൾ കേട്ട വിശേഷങ്ങളാണ്, പക്ഷെ ഈ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്,
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇനി ഈ പറഞ്ഞ പോലെ മകരന്ദ് ദേശ്പാണ്ഡെ, ഓക്കെ, അദ്ദേഹം കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ഇവിടെ എത്തിയ സമയത്ത് നമ്മളുടെ കൂടെ ലാലേട്ടനെ കുറിച്ചും
1: അതെ
0: പുലിമുരുകനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ തന്നെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്.
1: അത്രയും സിനിമകൾ കണ്ടിട്ടല്ലേ.
0: അപ്പൊ അദ്ദേഹം ആ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ.
2: ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ റൈറ്റം.
0: ബേസിക്കലി ലക്ഷ്യത്തിൽ ഒന്നേ കാണു, ജസ്റ്റ് ലാക്കോ മി ബസ് ഏക്കി ഹോതാ ഹേ, യു ആർ ടെല്ലിംഗ് ടു മോഹൻലാൽ സർ ഇൻ
3: പുലിമുരുകൻ. യെസ്.
0: സോ ഹൗ വാസ് ദാറ്റ് വർക്കിംഗ് വിത്ത് ലാലിട്ടൻ?
3: ലാല ഈസ് യു നോ സം ആക്ടേഴ്സ് യു നോ ദേ ആർ വർക്കിംഗ് ഹാർഡ്, യു ഡോണ്ട് സീ ലാൽ വർക്കിംഗ്. ഹി ഈസ് സച്ച് ആൻ ആക്ടർ that he makes just sitting like this and talking his work starts. So he makes things easy, simplified. But at the same time, when he has to do action, he does action. He's too fit and he's very headstrong, strong person. On sets, he hates that somebody has to come and say hello and hi to him and things are stopped. And so he says, first shooting, you know, first shooting. Then we'll do all this. You want to meet, greet and respect. Of course, a lot of respect to his co-actors. And he loves, as I said, he's one actor I saw whose work is not seen while he's delivering a fabulous performance. You know, it's rare. And this is a mark of a genius. Because I have seen his films earlier, because Sangeet Shivan is no more. But Sangeet's films, you know, Yodha.
0: Yes.
3: And that was a big hit.
0: Yeah.
3: And so I've seen him in action films. Then I've seen him in comedy films also. In fact, when I was not acting or when I was still doing Hindi films, I was fan of two actors. One was Lal and Ramamurthy.
0: Yeah.
3: Because Mathilukal.
0: Mathilukal.
3: Okay. Yatra.
0: Oh, Yatra.
3: So I've seen then Mamuka's films and Lal sir's films. Names I don't know. Yodha I remember. But there were some films which were very funny.
0: Okay.
3: Very funny films. And I would say, he action bhi karta hai. He's very funny also. He's intense also. You know, so, and Mamuka, I felt a face which you can't take your eyes off. Eyes, you can't. And I feel he experiments a lot with subjects, with characters, and amazing. I mean, and then you have Dilip, who is, so easy.
0: Versatile actor.
3: My God, I had great fun.
0: You had two films with him.
3: Two countries, oh my God. We had such great fun. I mean, I don't know how I could improvise in Malayalam. How? It's not possible.
0: Yeah.
3: But still, I was doing something. Because of Shafi also, the director is no more.
0: Okay.
3: Immense sense of humor.
0: ഉറപ്പായിട്ടും അത്രയും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ ദിലീപേട്ടനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അല്ലേ.
1: അതെ, അത് നമ്മള് ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, ആ ഒരു ഫീല് കൊടുത്ത് സംസാരിക്കുന്നത്, ആ കൊടുക്കേണ്ട ഫീല് കൊടുത്ത്, ആ റെസ്പെക്ട് കൊടുത്ത്, ആ ഒരു ഇഷ്ടം കൊടുത്ത്, അല്ലെ, എന്ത് രസമായിട്ട് സംസാരിച്ചു.
0: എത്ര എത്ര സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിൽ തന്നെ. ഈ പറഞ്ഞ പോലെ പുലിമുരുകനിലെ രാമയ്യയാണെങ്കിലും, അതിനോടൊപ്പം തന്നെ
1: രാമയൻ സിനിമയിലെ ക്യാരക്ടർ,
0: ടു കൺട്രീസിലെ ക്യാരക്ടർ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ടല്ലോ അല്ലെ. എത്രയോ സിനിമകൾ യാത്ര
1: സിനിമ, അതായത് ഞാനും അഷ്ടമി അഷ്ടമി ഏത് സിനിമയാ പറഞ്ഞ യാത്ര, ഓക്കെ,
0: അതാണ്, അതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോവാം. പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്കും പറയാനുള്ളത് കുറച്ച് ദിലീപേട്ടന്റെ വിശേഷങ്ങളാണ്.
1: അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: കുറച്ചു മുൻപ് പറഞ്ഞു നിർത്തിയത് ദിലീപേട്ടന്റെ കുറച്ച് വിശേഷങ്ങളുമായി തിരിച്ചെത്താമെന്നാണ്. ഉറപ്പായിട്ടും നമ്മളൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദിലീപേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. വെൽക്കം ബാക്ക്. ഇത് മാറ്റി മാഷപ്പ് അഷ്ടമീനിസയാണ് കൂടെയുള്ളത്.
1: അങ്ങനെ ദിലീപേട്ടൻ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ 10th നടക്കാൻ പോകുന്നത്.
0: അപ്പൊ 10th റേഡിയോ സുനോയും ആ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റിൽ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ മാത്രം പോകണ്ട, ഞങ്ങളുടെ കൂടെ കുറച്ചധികം ലിസ്ണേഴ്സിനെയും കൂടെ കൊണ്ടുപോകാമെന്ന്.
1: അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.
0: അതെ,
1: അത് നിങ്ങൾ റൈറ്റ് ആൻസർ ആയിട്ട് അയച്ചു തരിക. പിന്നെ ഫാമിലി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്.
0: അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാനും എന്റെ ഭാര്യയും മകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ 3 പേരാണെന്നുണ്ടെങ്കിൽ 3 പേരെന്ന് എഴുതി നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതിയിട്ട് അതിനോടൊപ്പം ഞങ്ങൾ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റിനുള്ള റൈറ്റ് ആൻസറും കൂടി അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും.
1: അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, പോളിച്ചൻ എന്ന കഥാപാത്രത്തെ ദിലീപ് അദ്ദേഹം അവതരിപ്പിച്ച സിനിമ ഏതാണ്?
0: എല്ലാവർക്കും അറിയാം,
1: കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാൻസി എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായിരുന്നു.
0: അതെ, അപ്പൊ നാൻസിയുടെ ഭർത്താവായ പോളച്ചൻ ഏത് സിനിമയിലാണ് ക്യാരക്ടറായിട്ട് ദിലീപേട്ടൻ വരുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ വേഗം അയച്ചോളൂ 5000009170 ലേക്ക്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും, ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
7: Hi, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
3: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചെന്നൈയിലെ ദൈപുട്ടിന്റെ ഇനാഗ്രേഷന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഓരോ തമിഴ് ഇന്റർവ്യൂവിന് വരുന്നവർക്കും അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ ഭയങ്കര
1: സുന്ദരരാത്രികൾ. ഓരോ സിനിമയുടെ പേര് പറഞ്ഞാൽ പുട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ.
0: അതെ, പിന്നെ ഈ സൈഡിൽ മറ്റേ വാളിൽ ഉണ്ടാവൂലേ, അപ്പോ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, ഇത് വന്ന് മായാമോഹിനി ഫുള്ള ഒരു ലീഡിയ ഗെറ്റപ്പോട്ട് പണ്ണ, ഇത് വന്ന് ഇത് വന്നിട്ട് ചിലത് ഇപ്പൊ കുഞ്ഞിക്കൂനൻ, അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ തമിഴ് ഇത്, പക്ഷെ അതിന്റെ ഒറിജിനൽ ഞാനാ ചെയ്തേ. എന്നിട്ട് അടുത്ത സിനിമ എടുത്തിട്ട് ഇത് നമ്മുടെ അടുത്ത സിനിമ പറയണു, എന്നിട്ട് പറയണു അതിന്റെ തമിഴ് ഇതിന്റെ സിനിമയാണ്. അപ്പൊ ആ സിനിമയുടെ പേര് ഞാൻ മറന്നു, പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഓ ഓക്കേ ഓക്കേ എന്തോ
1: അത്ഭുതത്തോടുകൂടി
0: കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആള് ഒരു വലിയ ആക്ടറായിട്ടും ഇത്രയും വലിയ സൂപ്പർ താരമായിട്ടും അദ്ദേഹം ഇപ്പോഴും ഒരു തുടക്കക്കാരനെ പോലെ മറ്റേ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: മാത്രമല്ല, എനിക്കൊന്ന് ഇന്നലെ ഞാനൊരു റീല് കണ്ടാണ് പാണ്ഡിപ്പട സിനിമയെ കുറിച്ച്. തമിഴ്നാട്ടിലെ ഒരു ഒരാള് വീഡിയോ ഇട്ടിരിക്കുന്നതാണ്.
0: അപ്പൊ
1: പാണ്ഡിപ്പട എന്ന് പറയുന്ന മൂവിയാണിത്. ഇതിൽ ഇന്ന ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ്, ഞാൻ എനിക്ക് കമന്റ്സ് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കമന്റ്സ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴുവൻ മലയാളികളാ, ഇതൊക്കെ ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റിൽ എനിക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ആ ഒരു റീല് കണ്ടപ്പോ എനിക്ക് തോന്നി.
0: ഉറപ്പായിട്ടും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹി വാസ് ഫ്രം കർണാടക. അപ്പൊ ആള് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മലയാളം സിനിമകൾ
1: ഫോളോ ചെയ്യാൻ
0: ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എന്നോട് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, തമിഴിൽ സംസാരിക്കും, അഷ്ടമി ഇവങ്ക എല്ലാമേ വന്ന് ഇപ്പൊ വേറെ എന്താ ന്യൂ സിനിമ താ സൊല്ലിട്ട് ഇരിക്കുക, എനിക്ക് കൊഞ്ച് മലയാളം സൂപ്പർ സിനിമ സജസ്റ്റ് പണ്ണുങ്ക. അപ്പൊ ഞാനിങ്ങനെ
1: കുറച്ചു
0: ഞാനിപ്പോ ഏത് പറയും, ഏത് ടൈപ്പാ, എല്ലാ ടൈപ്പും എനിക്ക് ബെസ്റ്റ് സിനിമകൾ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ബെസ്റ്റ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴെ, ചിത്രം, അതുപോലെ സി ഐ ഡി മൂസ, ഇതൊക്കെ നീ കണ്ടു നോക്ക്. കണ്ടു നോക്കിയതിനു ശേഷം ഇതിൽ ഏത് ജോണർ ഇഷ്ടപ്പെടും എന്ന്
1: പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം.
0: അപ്പൊ വന്നിട്ട് കുറച്ച് എനിക്ക് ദിലീപ് മൂവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ടെൽ മി മോർ, ടെൽ മി മോർ.
1: അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മലയാളം സിനിമകൾ ഫോളോ ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അതുകൂടി നിങ്ങൾ മെസ്സേജിൽ അയക്കണം.
0: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവാറും എല്ലാ സിനിമയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
1: മാത്രമല്ല, എല്ലാ നടന്മാരെയും നമ്മൾ പറഞ്ഞു കൊടുക്കും, ഈ സിനിമ കാണുന്നത് ഇതാണ് നമ്മുടെ ഒറിജിനൽ, ഇത് മലയാളത്തിൽ നിന്നായിരുന്നു വന്നത്. നമ്മൾ പിന്നെ മറ്റേ സിനിമ ഇതാവും, എന്താ സയന്റിസ്റ്റുള്ള ഗവേഷകൻ,
0: അതെ,
1: എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ്.
0: ഏതൊരു മലയാളി അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ, നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷ കയറി വരും.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ ഉള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
0: അതിനിടയിൽ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അതെ, ചോദ്യം ഇതായിരുന്നു, പോളച്ചൻ എന്ന കഥാപാത്രത്തെ ദിലീപ് അവതരിപ്പിച്ച സിനിമ ഏതായിരുന്നു? കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട്, നാൻസി എന്ന കഥാപാത്രത്തിന്റെ ഹസ്ബൻഡായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചത്.
0: അതിപ്പോ പറയണോ കുറച്ച് കഴിഞ്ഞ് പറയണോ?
1: എപ്പാണ് റെഡിയാണ്, എപ്പോഴെങ്കിലും പറയാം.
0: പറഞ്ഞോ.
1: ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ എല്ലാരും പറഞ്ഞ പോലെ തന്നെ
0: വർണ്ണപ്പകിട്ടാണ്.
1: അതെ,
0: നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ പക്ഷെ ദിലീപിന്റെ
1: സങ്കടം വരും ആ കഥാപാത്രം കാണുമ്പോഴേ. ഇപ്പോഴും പറയുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ മനസ്സിലേക്ക് ഓർമ്മ, അയാളുടെ ഒരു നിസ്സഹായത, അയാളുടെ ഒരു വിഷമമൊക്കെ നമ്മുടെ മനസ്സിലേക്കും പെട്ടെന്ന് വരുന്നുണ്ട് എന്ന്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ആ ഒരു ക്യാരക്ടറിന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറും കൂടിയായിരുന്നു. നല്ല ഒരു ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു ഹസ്ബൻഡ്. പക്ഷെ എന്ത് ചെയ്യാനാ, പാവം. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ തന്നവരെയൊക്കെ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നൊരു കോള് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഉറപ്പാക്കുക. സോ അയച്ചവരൊക്കെ തന്നെ ഉറപ്പാക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് ആണെന്നും എത്ര പേരാണ് നിങ്ങളുടെ ഫാമിലിയിൽ, അതായത് ഇപ്പം ഭാര്യ കുട്ടികൾ എത്ര പേരാണെന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഇങ്ങനെ 25% അൻപത് ശതമാനം വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
3: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917 evening.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Hi, ഞാൻ ജലജയാണ്.
6: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം.
8: ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, സിനിമാ ലോകത്തെ വിശേഷങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ 10 years ഓഫ് പുലിമുരുകൻ നമ്മൾ ആഘോഷിച്ചു. അതിനോടൊപ്പം ചെറിയ ചോദ്യങ്ങൾ ദിരിവേടനവുമായിട്ട് സംബന്ധിച്ചൊക്കെ ചോദിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇനി ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഒരു OTT വിശേഷമാണ് കേട്ടോ.
9: അതെ, ഖലീഫ മൂവി OTTയിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൂവിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. OTTയിലേക്ക് വരുന്ന സമയത്ത് 6 platforms ഒരേ സമയം പുറത്തിറങ്ങുന്ന മലയാള സിനിമ എന്ന് പറയുന്ന ഒരു അപൂർവ നേട്ടം കൂടി ഖലീഫ സ്വന്തമാക്കുന്നു. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു, എബ്രഹാം കൂട്ടുകെട്ടിലായിരുന്നു ഖലീഫ മൂവി എത്തിയിട്ടുണ്ടായിരുന്നത്.
8: നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ OTTയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ കിട്ടുമോ.
9: അതെ,
8: ഇപ്പൊ റീജിയൻ വൈസ് ആണല്ലോ മിക്ക സ്ഥലത്തും OTT പ്ലാറ്റ്ഫോംസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലി ഉള്ളതിലാണോ നേരെ തിരിച്ചിനി ഇപ്പൊ റീജിയൻ വൈസ് ആണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ അവർ റീജിയൻ വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇനി ഇന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് അത് കിട്ടാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ 6 platforms ഇറക്കാൻ നോക്കുന്നത്.
9: അതെ, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകൾ ഒരു പ്രൈമിലായിരിക്കും, പ്രൈം വീഡിയോസിലായിരിക്കും കാണാൻ പറ്റുക. അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസിലായിട്ടാണ് 6 platforms OTT റിലീസ് ഖലീഫയ്ക്ക് ഉണ്ടാവും.
8: സോണി ലിവ് പോലെ, അതേപോലെ ഇങ്ങനെ ഓരോ
9: സിംപ്ലി സൗത്ത്
8: പോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അവര് കുറെ ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഖലീഫ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു തിയേറ്ററിനെ കണ്ടി ചിലപ്പോ കുറച്ചും കൂടി OTTയിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കുറേയും കൂടി അത് കാണാനായിട്ട് പറ്റുമെന്നും ആസ്വദിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. കാരണം എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന സിനിമ കൂടിയാണ്. എന്നാലും ഈ വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് പറഞ്ഞു വിടട്ടെ. പാവം രാവിലെ വന്നതല്ലേ,
9: നിസ്സാം പോലെ
8: കുറെ പേര് പറയുന്നുണ്ട് പൊക്കോട്ടെ. ഇന്നലെ എന്റെ അടുത്ത് ഒരാൾ ഭയങ്കര രസമായിട്ട്
9: മെസ്സേജ്,
8: എനിക്കറിയാം മനസ്സിലായി, അഷ്ടമിക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ളതുകൊണ്ടല്ലേ ഒരു ചായ, ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്, തൊണ്ട ഭയങ്കര പറഞ്ഞ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് അറിയാം. ഒരു കാര്യം ചെയ്തോ, ഞാൻ പറഞ്ഞോളാം, ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ ഓഫീസിൽ വേണേ ഞാൻ വിളിച്ചു പറയാം, അഷ്ടമി പോയിട്ട് ചായക്ക് കുടിച്ചിട്ട് വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. കാരണം ഇനി രാത്രി വരെ ഇരിക്കണ്ടേ. ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ ഞാനൊന്ന് മുട്ടു,
9: നമ്മുടെ ശിരസ്കേപ്പ് പോയി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം കണ്ടോ, ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഓരോ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ പെട്ടെന്നുള്ള മറുപടികൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഊർജം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചായയും കാപ്പിയും ഒക്കെ നിങ്ങളാണ്
8: ഉറപ്പായിട്ടും. എന്റെ മോനെ
9: എങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല,
8: വന്നുപോയി
9: എങ്ങനെ വന്നു.
8: അപ്പൊ ഇന്ന് ഇപ്പൊ ചായ വേണ്ടല്ലോ,
9: ഇനിയിപ്പൊ ഒന്നും വേണ്ട,
8: ശരിക്കും വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളും ചായ കുടിക്കാനൊക്കെ ഇട്ട് ഇറങ്ങിക്കാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ ഓഫീസിലെ പണി തീർക്കാനുള്ള ലാസ്റ്റ് മിനിറ്റിലെ ഓട്ടപ്പാച്ചിലാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു മെസ്സേജ് അയക്കാൻ മറക്കണ്ട. എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
4: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
5: Now? We still have time for the festive season.
4: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5:08 അതിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്നെ ഉണ്ട് വിശേഷം, സുഖമാണോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ചായ കുടിച്ച് നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഈവനിങ് ഒരു വൈബ് കിട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈവനിങ് സമയം കുറച്ച് തിരക്കുള്ള സമയം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ പെട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ. കാരണം ഈ ഈവനിങ് ആകുമ്പോൾ ഒന്ന് എങ്ങനെയും വീടെത്തിയാൽ മതി എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എവിടെ നിന്നില്ലാത്ത ട്രാഫിക് നമ്മുടെ മുന്നിലേക്ക് വന്ന് പെടാം. എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര എവിടെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. ആകെ മൊത്തത്തിൽ സീനാണ്. എന്തായാലും ശരി തന്നെ, ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകളും കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് പോണോ?

അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ ഒരുമിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നിന്നാണോ ഇപ്പൊ കേൾക്കുന്നത് അവിടെ നിന്ന് മെസ്സേജ് അയക്കാനും മറക്കണ്ട കേട്ടോ. 5000917 നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പൊ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചോ, എവിടെ നിന്നാണ് ഇപ്പൊ ചായ കുടിക്കുന്നത്, ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. വേഗം മെസ്സേജസ് പോകുന്നോട്ടെ, ഒരു ഫോട്ടോ ആയിട്ട് അയച്ചോളൂ. പ്രെയർ ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വരും.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
3: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
4: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: சீவட்டை போட்டுடே ஐவட்டை தக்காளி செடி நாரங்க செடி பின் ஒரு மாங்கா செடி
1: மாங்கா செடியோ மோளே இது மாவல்லே அதுக்கு போட்டே இதெந்தா ஆகு பச்சப்பானல்லோ எவ்வளோ இதுக்கு
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
0: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
2: ഇവള് തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: സ്നേഹത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിനെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. ഞാൻ ചെറുതായിട്ട് കുറച്ചധികം നേരം ഇവിടെ ഇല്ലാതിരുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ,

0: അരുൺ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? റിയാസ് പി ടി. ഓക്കെ, റിയാസ് പി ടി ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വക്ര റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുപോലെ നമ്മുടെ പ്രിയ പ്രിയ തുമാമ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിമി ടോമി സ്റ്റൈൽ എനർജറ്റിക് പ്രസന്റേഷൻ യെസ്റ്റർഡേ മെൻഷൻ നോട്ട് ഈ അവൈലബിൾ ബെറ്റർ ടു ബൈ എ കെറ്റിൽ ആൻഡ് എൻജോയ് വെൻ യു നീഡ്. താങ്ക് യു ശ്രീ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമസ്കാരം അഷ്ടമി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫൈസൽ ഖാന്റെ മെസ്സേജ് ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച് ഫൈസൽ ഖാ. രവിശങ്കർ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഓ ഞാൻ എവിടെ പോയി എന്ന് രവിശങ്കർ പോയി അന്വേഷിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, അത് കൊള്ളാം. സജീർ സജു ഗുഡ് ഈവനിങ്, സനലേട്ട ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നേരെ ഒരു തമിഴ് സോങ്ങിലേക്ക് പോവാണ്. ഇത് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും.
1: തമിഴ് സോങ് ഓഫ് ദി ആർ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
5: Hi, ഞാൻ മണിയമ്പിള രാജു.
6: മല മല മല കുഞ്ഞിന്റെ പേര് മല.
7: You are listening to
5: Radio Sino 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 917 evenings.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Cinema.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
0: 917 evenings.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi. Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkuti Book Cheyu. Offer November 7 Vare Matram.
2: Powered by
0: Khattarine Arabic Mandiyude Best Destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707. And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെ പറയാം അല്ലേ. കാരണം നമുക്ക് ഓരോ ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് രീതിയിലൊക്കെ തന്നെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഖത്തറിനൊരു ചാൻസ് കിട്ടുമ്പോൾ നമുക്കതൊരു വലിയ പ്രതീക്ഷയാണ്. കാരണം അതിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് ഖത്തറിൽ ഡെവലപ്പ് ആവുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു വലിയ അവസരം കൂടിയാണ്. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ അടുത്ത ഒരു ബിറ്റിങ്ങിൽ ജയിച്ച് അങ്ങനെ ഏഷ്യൻ ഗെയിംസ് ഖത്തറിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ 2030 കിട്ടുക എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും അത് കഴിഞ്ഞാൽ 2036 നടക്കാനായിട്ട് പോകുന്ന ഒളിമ്പിക് ഗെയിംസിൻ്റെ ബിറ്റിങ്ങിൽ ആ ഒരു ബിഡിങ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 7 നേഷൻസാണ് ബിഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഖത്തറും ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. ജർമ്മനി, ഹംഗറി ആൻഡ് ഇന്ത്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് ആഫ്രിക്ക, തുർക്കി ആണ് ബാക്കി 6 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഖത്തറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഏകദേശം ഇതിപ്പോൾ 2026 ഉള്ളൂ. ഇനി ഏകദേശം 36 ആവാൻ 10 വർഷത്തോളം ഉണ്ട്. എന്നാൽ പോലും ഒരു ഒരു സന്തോഷമല്ലേ അഥവാ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആ ഒരു

കത്ത് ഇപ്പം ഈ ഒരു ബിഡിങ്ങിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒളിമ്പിക് ഗെയിംസ് 2036 ആ ഒരു ബിഡിങ്ങിൽ ഉണ്ട് വിത്ത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്നുള്ളൊരു കാര്യം അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സോ ഖത്തറിനെ കിട്ടി, നമുക്ക് ആ ഒരു ബിഡിങ് അങ്ങനെ ജയിക്കാനായിട്ട് പറ്റട്ടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫിഫയുടെ ആ ഒരു ബിഡിങ് ജയിച്ചതിൻ്റെ, യാ അതെ, ഖത്തറാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2022 ഫിഫ എന്ന് അനൗൺസ് ചെയ്യുന്ന സമയമില്ലേ, അയ്യോ ആ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു, എം എസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സന്തോഷം വേറെ തന്നെ ഒരു സന്തോഷമായിരുന്നതേ. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര വലിയ പ്രോഗ്രാംസൊക്കെ നടത്തുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ആഘോഷങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിലൊക്കെ നമുക്കും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെൻറ്റൊക്കെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടുത്ത് പാട്ടിലേക്ക് പോവാണ്. ഇവിടെ കുറച്ചധികം ആൾക്കാർ കുറച്ച് ഞാൻ എന്നെ മിസ് ചെയ്തു തോന്നുന്നു, കുഴപ്പമില്ല. എന്താണ് ഞാൻ എവിടെ പോയി എന്നുള്ളതിനൊക്കെ ഒരു ആൻസർ അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്കിപ്പോൾ ലൂക്കയിൽ ഒരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.

0: hits all day. This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
2: Now? We still have time for the festive season.
1: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
3: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 മണിക്ക് ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിംഗ് വിത്ത് ദിലീപ്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.

ദാസേട്ടൻ പാടിയ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM. ആൻഡ് ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ അങ്ങനെയാണല്ലോ പറയണ്ടത്, ഇന്നലെ ഇന്ന് അറിയാണ്ട് മൈൻഡിൽ വന്നു പോകുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു മാച്ച്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മെസ്സി ഫാൻസ് ഒക്കെ തന്നെ ഏറ്റവും കാത്തിരുന്നത്, അത്രയും വലിയൊരു മാച്ചോ കാര്യമൊന്നും ആയിരുന്നതുകൊണ്ടായിരുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ കിക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് കയറുന്ന കാണാനും ഒക്കെ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു 71st minute അദ്ദേഹം നൽകിയ ആ ഒരു പെനാൽറ്റി ഗോളെന്ന് പറയുന്നത്, അതിനോടൊപ്പം 2 assists എന്ന് പറയുന്നത്, അർജന്റീനയുടെ വിജയം അത് നമുക്ക് ഉറപ്പാണെങ്കിൽ പോലും ഈ ഒരു മൊമെൻസൊക്കെ ഇനി നമുക്ക് മിസ്സാവുമല്ലോ, ഇനി ഓൾഡ് മെമ്മറീസിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരിത് എനിക്കൊന്നും എല്ലാവരും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്ന ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു ഇന്ന് രാവിലെ എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എവ്രി വൺ ഗേവ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെൻഡ് ഓഫ് എന്ന് തന്നെ പറയാം. ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫെയർവെൽ ആണ് സത്യം പറയുന്നത്, ലെജൻഡ്സ് അല്ലെങ്കിൽ ദ ഗോഡ് എന്ന് പറയുന്ന ഇവരൊക്കെ അർഹിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ. അത്രയും നല്ല രീതിയിലൊരു ഫൈനൽ മാച്ച് ആൻഡ് ആ സ്റ്റേഡിയം നിറഞ്ഞത് ഈ പറഞ്ഞ പോലെ അർജന്റീന ഫാൻസിനെ കൊണ്ടാണ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നു അദ്ദേഹത്തിൻ്റെ ചിരിയോടുകൂടി നിൽക്കുന്ന ഫോട്ടോസ് കാണുമ്പോഴും ആ ഒരു ടീമുമായിട്ടുള്ള ഒരു ബോണ്ട് കാണുമ്പോഴും, അതിനോടൊപ്പം തന്നെ എതിർ ടീമാണെങ്കിൽ പോലും വന്ന് അദ്ദേഹത്തിനോട് നിൽക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക, റോ ഫീലിംഗ്, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ്, ഇമോഷണൽ മൊമെൻറ്റ്സ്, ഒരു ഒരു ഇമോഷണൽ മൊമെൻറ്റ്സ് വെച്ചിട്ടുള്ളൊരു ബസ് റൈഡെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അല്ലെങ്കിൽ രസകരമായിട്ടായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, നമുക്കൊക്കെ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു വർഷമെന്ന് അദ്ദേഹം എപ്പോഴും കരിയറിൽ കുറിച്ചിടുന്ന 2022 അർജന്റീനയ്ക്ക് കപ്പ് നേടിക്കൊടുത്ത ആ ഒരു വർഷം അത് ഖത്തറിലായിരുന്നുവെന്നും അതിനോടൊപ്പം തന്നെ ആ മാച്ചസിലൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെല്ലാവരും ഒരു പാർട്ടായിരുന്നു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്നുള്ളൊരു കാര്യമാണ്. എല്ലാ അർജന്റീന ഫാൻസിനും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ തന്നെ മിസ് ചെയ്യും, ഉറപ്പായിട്ടും മിസ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ഒരു ഫീലിംഗ് ആണല്ലോ അർജന്റീന എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് മെസ്സി എന്ന് തന്നെയാണ് ബേസിക്കലി. അപ്പോൾ എന്തായാലും നേരെ ഈ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് ഇന്ന് മാച്ച് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഉറക്കം ഒഴിച്ചിരുന്ന പലർക്കും ഇന്ന് മിക്കവാറും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഉറക്കം വന്നിട്ടുണ്ടാവും. ആ ഒരു ഉറക്കം ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ടും കൂടി വെച്ചുതരാം കേട്ടോ. ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പാട്ട് എവിടെ പോയിന്ന്, കുറച്ച് നേരമായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെസ് ഫൈനലി ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽ വേദിയിൽ നമ്മളെല്ലാവരും കേട്ട ആ ഒരു പാട്ട് തന്നെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
4: You're listening to Qatar's favorite radio, Radio Suno 91.7. Please get

0: ஜாய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜாய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിനെ അറബിക് മണ്ഡിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മണ്ഡി മണ്ഡി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം എനിക്ക് ഇനി പറയാനായിട്ടുള്ളത് ഖത്തറിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പാടാനും പറയാനുമായി ഒരാള് ഇങ്ങനെ വരാനായിട്ട് നമ്മളൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതെ, നമ്മളുടെ ഒക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷഹബാസ് അമൻ, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന ആ ഒരു ഇവന്റുമായിട്ട് ക്യൂൻ ഇവന്റ്സ് ആണ് നമ്മുടെ ഷഹബാസ് അമനെ ഖത്തറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. വേഗം തന്നെ ടിക്കറ്റ്സ് എടുത്തോളൂ, കാരണം 16 വളരെ അടുത്തു, സമയം എന്താ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ QNCC വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയാണ് പാട്ട് അദ്ദേഹം പാടുന്നതും പറയുന്നതും ഒക്കെ ഒരുമിച്ച് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അടുത്തിരുന്ന് അതൊക്കെ കേൾക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് വേഗം വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ.

കായലിന് അരികെ എന്ന് മാത്രമല്ല ഒരുപാട് പാട്ടുകൾ പ്രണയത്തിന്റെ പാട്ടുകളുണ്ട്, ഒരുപാടുണ്ട് അല്ലേ. എന്ത് രസമാണ് അദ്ദേഹം പ്രണയത്തെ കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ച് മുൻപ് നമ്മളിങ്ങനെ ആ ഒരു മൊമെന്റ്സിനെ കുറിച്ചിട്ട് മെസ്സിയുടെ മൊമെന്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ ഒരു മോർണിംഗ് മാച്ച് കഴിഞ്ഞിട്ടുള്ള പല പല ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു. അതിനിടയിൽ ധന്യയുടെ മെസ്സേജ് ഉണ്ടല്ലോ, കാശിനാഥിനും അതുപോലെ ബദ്രിനാഥിനും വേണ്ടിയിട്ട് ഇല്ലുമിനാട്ടി ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുമെന്ന്. അച്ചോടാ, ചെറിയ മക്കൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട്. കഴിഞ്ഞാൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി കേട്ടോണ്ടിരിക്കണേ. ഇപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ഇത്രയും നേരം ഷഹബാസ് അമ്മാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ ക്യൂ ഇവൻസ് ഒരുക്കുന്ന ഈ ഒരു വലിയ പരിപാടിയിൽ നിങ്ങൾ പാർട്ടാവാൻ മറക്കണ്ട. ക്യൂ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ടിക്കറ്റ്സ്

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ
2: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: This is Radio Suno 91.7 FM, Qatar's happiness frequency.
7: Now available on Vodafone Shuf app.
8: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
10: Joy Alukas 917 evenings
11: presented by
12: Joy Alukas il verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
13: Powered by
14: Qatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
15: and
16: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്.
3: ഹൈ എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ട് കൂട്ടുകൂടാം.
5: Joy Alukas 917 evenings presented by
2: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
6: Powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ തന്നെ ഒരു ഒരു നൊസ്റ്റാൾജിയ ഫീലിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലേക്കോ കുഞ്ഞുനാൾ മുതൽ കേട്ട് വളർന്നിട്ടുള്ള ചില പാട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പേര് അവിടെ എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മുടെയൊക്കെ സ്വന്തം താജുദ്ദീൻ വടകര. താജുക്ക, വെൽക്കം ടു റേഡിയോ സനോ. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വിചാരിക്കായിരുന്നേ, ഇത്രയും നാളായിട്ട് താജുഖാനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു കോൺവെർസേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഓഫ് ദ മൈക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു മനുഷ്യനെ പരിചയപ്പെട്ട് അത്രയും നല്ല സന്തോഷം തോന്നി. ചില ആൾക്കാരായിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നുമല്ലോ, അത്രയും സന്തോഷം തോന്നി. പക്ഷെ അത്രയും സ്നേഹമാണ് താജുക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അല്ലെ, ഇത്രയും വർഷമായിട്ട്. എനിക്കൊന്ന് എത്ര വർഷമായി കാണും ഇപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? സത്യത്തിൽ
1: ഫാത്തിമയുണ്ട് പക്ഷേ
0: 22 വർഷമായി അല്ലെ. അപ്പൊ അത്രയും വർഷമായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ നല്ല രീതിയിൽ പ്രവാസ ലോകത്ത് നിന്നും കൂടി ആ സ്നേഹം കിട്ടുന്നില്ലേ?
1: തീർച്ചയായിട്ടും.
0: ഒരുപാട്
1: ആദ്യമായിട്ട് കലാകാരൻ പാട്ടുകാരൻ എന്നുള്ള നിലക്ക് വന്നതും ഇവിടെ തൊയ്യുബുക്ക കൊണ്ടാണ്.
0: ആ തൊയ്യുബുക്ക, അതെ അതെ അതെ, അറിയാം. അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊന്ന് കൊറേ തവണ ഖത്തറിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
1: ഖത്തറിൽ എന്തായാലും എന്റെ ഞാൻ കണക്കൂട്ടി വെക്കാറുന്നില്ല, ഖത്തറിൽ മാത്രം എനിക്ക് തോന്നുന്നു 100-ൽ അതിന്റെ മേലെ വന്നു. എനിക്ക് ഈ മേഖലയിൽ വരുന്നതിന് മുമ്പേ പ്രത്യേകിച്ച് വടകരക്കാർ, വടകര മണ്ഡലം, നാദാപുരം, കക്കട്ട്, കല്ലാച്ചി, പയ്യോളി, വില്ലേപ്പള്ളി, എന്റെ വടകര താഴങ്ങാടി, അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൂടുതൽ
0: ഉണ്ടാവുക.
1: അപ്പോ ഇവിടെ വരുമ്പോ ഒരു സ്റ്റേജിൽ വരുമ്പോ നമ്മുടെ നാട്ടിൽ, ഇപ്പൊ എന്റെ നാട്ടിൽ വടകര ഒരു സ്റ്റേജ് നടത്തുമ്പോൾ എന്റെ വടകരയും പരിസര പ്രദേശത്തുള്ള ആൾക്കാരെ ഉണ്ടാവും. പക്ഷെ ഗൾഫിൽ വരുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മളൊരു പ്രോഗ്രാമിന് നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് കേരളത്തിലെല്ലാ ചിലപ്പോൾ തമിഴ്നാട്ടുകാരും ഉണ്ടാവും, അറബികളുണ്ടാവും. അപ്പോൾ അത് ഗൾഫിൽ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ചുരുങ്ങിയ 14 ജില്ലയിൽ ഒരേ വേദിയിൽ നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇത്രയും കാലം വന്നു പോകുന്നത് നമ്മളൊക്കെ വലിയ പാട്ടുകാരായതുകൊണ്ടൊന്നുമല്ല, നമ്മളെ കുറെ ക്രിയേഷൻസ് അവർ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ വലിയ മനസ്സുണ്ടോ?
0: ഉറപ്പായിട്ടും. ഈ കൂടെ തന്നെ പോണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആവുക എന്നുള്ളത് വളരെ,
1: അല്ല ഞാൻ എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുക, മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരു, ഞാനിപ്പോ ഒരു സ്റ്റേജ് ഷോന് പോകുമ്പോൾ എന്റെ കൂടെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് എക്സ്ട്രാ ക്യാമറമാൻമാരോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല. എന്റെ ഏതെങ്കിലും കൂട്ടുകാർ ആ വേദിക്ക് പരിസരത്തുള്ളവർ എന്തെങ്കിലും വീഡിയോ എടുത്താൽ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു തരും. ഞാനിക്ക് എപ്പോഴും എന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പൊ ഇപ്പോ ചില സമയത്ത് തീരെ വയ്യാത്ത സമയത്തായാലും ഒരു പ്ലസ് ഇട്ടിട്ട് ലിപ്പ് ചെയ്തിട്ട് പാടിയിട്ടൊന്നുമില്ല. ഞാൻ ജനങ്ങളോട് പറയും എനിക്ക് വയ്യ, എന്റെ ശബ്ദത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, എന്ത് പോരായ്മകളും പൊരുത്തപ്പെട്ട് തരണേ. കാരണം അവര് പൊരുത്തപ്പെട്ടതെന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ 22 വർഷമായിട്ട് ഞാനൊക്കെ ഇങ്ങനെ പാടിപ്പോകുന്നത്.
0: അപ്പൊ
1: അതാണ് എന്റെ മീഡിയ.
0: ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചോദിച്ച് ചിലപ്പോ ഇന്ന പാട്ടൊന്ന് പാടിത്തരാവോ എന്ന് ചോദിക്കുന്ന ഏത് പാട്ടായിരിക്കും?
1: അല്ലേ, ഫാത്തിമ എവിടെ പോയാലും പാടിപ്പിക്കും, പക്ഷെ എന്റെ ആശകളില്ലാതെ എന്നുള്ള പാട്ട്. പിന്നെ പ്രത്യേകിച്ചും വടകരക്കാർക്ക് എത്ര, പിന്നെ നമ്മുടെ പഴയ കാലത്തുള്ള അടിച്ചുപൊളി മാപ്പിളപ്പാട്ടുകൾ പാടിയാലും വടകരക്കാർക്ക് ഒരു പ്രത്യേകത ഈ മെലോഡിയസ്. എന്റെ കൂട്ടുകാർ പ്രത്യേകിച്ചും റിയാസ് കുറുമ്പയിൽ എന്ന് പറഞ്ഞ നമ്മുടെ, നിങ്ങൾക്കറിയാം, ഖത്തറിലാണ് അദ്ദേഹത്തെ അലകടലിനൊക്കെ എന്നുള്ള പാട്ടൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകൾ എഴുതിട്ടുണ്ട് അദ്ദേഹം. എന്റെ നേരിട്ട് എപ്പോഴും ഒരു തവണ എന്റെ വൈഫിന്റെ മുമ്പ് വരെ എന്നെ ചീത്ത പറഞ്ഞു. എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമായി അത്, അവളോ മെലഡീസിന്റെ ആളാ. അപ്പോൾ റിയാസ്, ഇന്നും ഞാൻ എൻ്റെ മൊബൈൽ ഞാൻ കാണിച്ചു, ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സലാം ചെല്ലപ്പോൾ സലാം മടക്കിയ ശേഷം റിയാസ് പറയാം, താജുക്ക എൻ്റെ പൊന്നേ ഈ പാട്ടൊക്കെ പാടണേ സ്റ്റേജത്. ഞാൻ പറഞ്ഞു അതിൻ്റെ പഴയ ട്രാക്ക് വളരെ ലെങ്ത്താണ്, അപ്പോൾ പുതിയ ഓർക്കസ്ട്ര ചെയ്തിട്ട് പാടാം, അതല്ല നിങ്ങളത് ആൽബം ചെയ്യണം, വീണ്ടും ചെയ്യണം. അപ്പോൾ മെലോഡിയസിന് വടകരക്കാർക്ക്, വടകര എന്ന് ഉദ്ദേശിക്കുന്ന വടകര ടൗണ് മാത്രമല്ല
0: എല്ലാവരും,
1: ആ ഭയങ്കര മെലോഡിയസിന് ഭയങ്കര.
0: എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെലഡി പറഞ്ഞ പോലെ ഏതെങ്കിലും പറഞ്ഞു.
1: എന്തായാലും ഈ ഒരു സമയത്ത് എൻ്റെ അഷ്കർ എ സി എന്ന് പറഞ്ഞ്, എനിക്ക് ശരിക്കും ഇവിടെ വന്ന 10 തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അഷ്കർ എ സി സംഗീതം ചെയ്ത എൻ്റെ അബ്ഷർ ഹംസ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവർ രണ്ടുപേരും ഇപ്പം ദുബായിലാണുള്ളത്, എൻ്റെ നാട്ടൻ. അത് എനിക്ക് ആശകളില്ലാതെ എന്നുള്ള പാട്ടിന് ശേഷം എനിക്കെന്തോ, ഞാൻ പാടിയെന്നേ ഉള്ളൂ, പക്ഷേ രചനയിലും സംഗീതത്തിലും എന്തോ ഒരു ഇഷ്ടം തോന്നിയൊരു പാട്ടാണ്. ഇപ്പോൾ ശരിക്ക് കോൾഡ് ഉണ്ട്, എന്നാലും പാടാം.

0: എൻ്റെ മനസ്സുള്ളിൽ നീ മാത്രമായിരുന്നു.
1: എന്ത് രസമാണ് അങ്ങനെ കേട്ടിരിക്കാൻ.
2: അതിന്റെ പൂർണ്ണ അംഗീകാരം അവർക്കാണ് കൊടുക്കേണ്ടത്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home. 917
5: evenings. 917 evenings.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare maatram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruzi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക്. ഇത് കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് താജുദ്ദീൻ വടകര. താജുക്ക ഖത്തറിൽ ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇത്തവണ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലേ?
7: ഇപ്പൊ ഇന്നലെ ഖത്തറിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഖത്തർ ലാൻഡ് ചെയ്യാൻ നേരത്തെ കാണുമല്ലോ, രാത്രി മണവാട്ടിയപ്പോലെ അതല്ല ഗൾഫ് കാണാം. അപ്പോൾ ഞാൻ ആ സമയത്തും ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സങ്കടവും എന്തെല്ലോ അതിൻ്റെ മലയാള വാക്ക് പറയുന്നത് എനിക്കറിയാം, എനിക്ക് കരച്ചിൽ വരും. കാരണം അത്രയും പ്രയാസപ്പെടുന്ന സമയത്താണ് ഞാൻ എന്നെ തെയ്യുമൊക്കെ കൊണ്ടുവരുന്നത്. ഒരു പ്രതീക്ഷയില്ലാതെ രണ്ട് തവണ പ്രവാസ ലോകത്ത് വന്ന് മടങ്ങിപ്പോയി. രണ്ട് മാസം രണ്ട് സ്ഥലത്ത് നിന്നിട്ടുള്ള മസ്കത്തും ബഹ്റൈനിലും. പക്ഷേ എനിക്ക് വീണ്ടും ഈ മണ്ണ് കാണാനും എന്നെ ഒരു തവണ പഠിച്ചും കൂടെ എത്തിച്ചില്ലേ അൽഹംദുലില്ലാഹ് എന്ന് പറയും. സത്യം, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, അതായത് എനിക്ക് ഭയങ്കര ബേജാർ വരും. ഇത്ര പാട്ടുകാരുണ്ട് നമ്മളെ നാട്ടിലിപ്പോൾ.
6: സത്യം,
7: മീഡിയ ഓപ്പൺ ആക്കിയാലും പാട്ടുകാരെ തടഞ്ഞു വീഴും നമ്മൾ. അതിൻ്റെ ഇടയിൽ നമ്മളെ പഠിച്ചവന് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, അതാ ഞാൻ നേരത്തെ പറയാം, എനിക്ക് എൻ്റെ നാട്ടുകാരും മറ്റുള്ള നാട്ടുകാരായിട്ടുള്ള പ്രവാസ ലോകത്തുള്ളവർ ഒരു കലാകാരന് ഗൾഫിൽ വരിക എന്ന് പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ലാഭം മാത്രമല്ല, അവർക്ക് വലിയൊരു അംഗീകാരമാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, റിയാൻ സ്വീറ്റ്സ് നാളെ ഓൾഡ് എയർപോർട്ട് റോഡിൽ വെച്ചിട്ട് അവരെ മൂന്നാമത്തെ ബ്രാഞ്ചാണ്. ആ മൂന്നാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാന് എനിക്കെൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പൊസിഷനൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞാനിപ്പോഴും എനിക്ക് അത്ഭുതമാണ്. മറുനാട്ടിൽ ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന് നമ്മളെ വിളിക്കാൻ നമ്മളൊരു ഐശ്വര്യമായിട്ട് തോന്നുന്നുണ്ടാവാം. പിന്നെ ഞാൻ ഏത് ചെറിയ പരിപാടി ആയിക്കോട്ടെ, എന്നെ ഒരു ഉദ്ഘാടനത്തിന് അത് സ്കൂൾ പരിപാടിയാൽ പോലും എന്നെ ഏൽപ്പിച്ച ആ നിമിഷം മുതൽ അഞ്ച് വക്കത്തിലും ആ സ്ഥാപനത്തിന് വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും. സത്യം, വല്ലാഹി ഞാൻ പ്രാർത്ഥിക്കും ആ ഉദ്ഘാടനം കഴിയുന്നതുവരെ. അത് ചിലപ്പം പഠിച്ചോൻ കാണുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ചെയ്തത് റാഹത്തായിട്ട് അവർക്ക് പോകുന്നോണ്ടായിരിക്കാം വീണ്ടും വിളിച്ചത്. അതിൽ എൻ്റെ പ്രിയപ്പെട്ട അർഫാത്ത് ഭായി കാലിബർ ടീമിന്റെ, അതുപോലെ കാലിബർ അവരെ തന്നെയാണ്, പിന്നെ അൻസി ഭായ്, പിന്നെ ഇവിടെ ഉള്ള ഒത്തിരി കലാമുറി. പിന്നെ എല്ലാവരും പറയും താജുക്കാനെ വിളിച്ചോ, ഞാനൊരു ഗസ്റ്റ് ആയിട്ടാണെങ്കിലും എന്നെ എപ്പോഴും വിളിക്കാൻ പറയും. എന്റെ ഇവിടെ ഉള്ള കൂട്ടുകാർ കൂടെ തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാവുക.
6: ഉറപ്പായിട്ടും എന്റെ ഒക്കെ തന്നെ ഈ പറഞ്ഞ വർക്കത്തുണ്ടാവും, അതത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ഓരോ പാട്ടുകളും നമ്മൾ പറയുന്ന സമയത്തും എത്രയൊക്കെ ആണെങ്കിലും ഒരു ഫാത്തിമ ഇറങ്ങിയപ്പോ ഒരു വലിയൊരു ഒരു വല്ലാത്തൊരു ഹിറ്റായിരുന്നു ഫാത്തിമ എന്ന് പറയുന്നത്. അത് എനിക്ക് എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഫാത്തിമ കേൾക്കുമ്പോൾ ഇത് പാടിയ ചേട്ടൻ ഒരു ചോക്ലേറ്റ് ബോയ് ആണെന്നുള്ളത് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. എന്റെ ചെറുപ്പത്തിലാണ് ഞാനിത് കേൾക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പറയാണ്, അത്രയധികം ആൾക്കാർക്ക്
7: ഇരുപത്തിരണ്ട്
6: വർഷം കഴിഞ്ഞ് ഇപ്പോഴും കുഞ്ഞു പിള്ളേർ വന്ന് ചോദിക്കും അല്ലേ, ചെറിയ മക്കളൊന്നും ചോദിക്കുന്നില്ല ഇപ്പോഴും.
7: ഇന്നലെ ഞാൻ പറയുമ്പോ രണ്ടുപേർക്ക് അതിശയം തോന്നി, എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ആ സ്പോട്ടിൽ എന്നെ സ്വീകരിക്കാൻ വന്ന എൻ്റെ ഈ ഉദ്ഘാടനത്തിന്റെ റിയാൻ സ്വീറ്റ്സിന്റെ ടീമിനോട് പറഞ്ഞു, ഇത്രയോ തവണ വന്ന് പോയിട്ടുണ്ട് അവിടെ. പക്ഷെ ഇന്നലെ ഞാൻ ഇറങ്ങി ലാസ്റ്റ് എക്സിറ്റ് ആ പൊസിഷനിൽ എത്തിയപ്പോൾ രണ്ട് ലാസ്റ്റ് ചെക്ക് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് അവരെ ഭാഷ ശരിക്കും മനസ്സിലായില്ല. ആർട്ടിസ്റ്റ്, സിംഗറാന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫൈല് കാണിച്ചു തരുമോന്ന് ചോദിച്ചു. അപ്പോൾ എയർപോർട്ടിൽ നെറ്റ് കണക്ട് ആയതുകൊണ്ട് ഞാൻ ഫാത്തി മാഷാല്ലാന്നിട്ട് എന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മമ്മൂട്ടിയോ മോഹൻലാലൊന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ ആക്ട് ചെയ്യണം. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം ഈ പാട്ട് പാടി രണ്ടു ഫാത്തിമാറിട്ട്. അപ്പൊ എന്റെ കൂടെ ഉള്ള അവരോട് പറഞ്ഞു, എനിക്ക് എന്റെ സന്തോഷം കൊണ്ട് ആ സമയത്ത് ഞാൻ അന്നേരം മനസ്സിൽ അൽഹംദില്ല, അതായത് നമ്മള്
6: അറിയുന്നല്ലോ.
7: അത് അത് അതിനാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റേതായിട്ടുള്ള ആ സമയത്തുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രണയവും ദുഃഖവും ഒക്കെ എഴുതി നമ്മളൊക്കെ വേറെ ആൾക്കൊണ്ട് ചെയ്യിച്ചു, വേറെ ആൾ എഴുതി, പലരും കൂട്ടായ്മ കൂടെ ചെയ്ത്. പക്ഷെ അത് ജനങ്ങളാണ്, എന്റെ പാട്ടായിട്ട് ഞാൻ ഒരിക്കലും കരുതില്ല. കാരണം ജനങ്ങളാണ് അത് സ്വീകരിച്ച് തരംഗം. താജുദ്ദീൻ വടകരയ്ക്ക് തരംഗം ഉണ്ടാക്കാനാണെങ്കിൽ ദിവസം കൽബാണ് ഫാത്തിമ എന്നുള്ള ഒരു തരംഗം കൊണ്ടുവന്നു, ഞാനല്ല കൊണ്ടുവന്നത്. അങ്ങനെയാണ് എനിക്ക് ദിവസം കൊണ്ടുവന്നു. ഇവിടെ ജനങ്ങൾക്ക് എന്തോ ചിലപ്പോ ആ പ്രണയവും ആ ട്യൂണും ഒരുപാട് ആൾക്കാരുടെ ഒരു വിഷയമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ഓരോ പാട്ടും, എന്റെ മാത്രമല്ല, ആ ഏത് പാട്ട് ഹിറ്റാകുമ്പോഴും അത് വേറെ പാട്ടുകാർ പാടുമ്പോഴും ആ പ്രണയവും ആ വരികളൊക്കെ ചിലപ്പോ ഓരോരുത്തരുള്ളിലും പ്രണയം
6: ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടിട്ടാ പ്രണയം തുളുമ്പുന്ന പാട്ടൊന്ന് പാടിത്തരാവോ? എല്ലാ ഫാത്തിമമാർക്കും വേണ്ടിയിട്ട് ഞാനിന്നത് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരില്

കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. താജുദ്ദീൻ വടകരയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് 917 ഈവനിങ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിവിടെ വന്നിരിക്കുന്നതും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും റയാൻ സ്വീറ്റ്സിനും ഞങ്ങളുടെ വക ഒരുപാട് സ്നേഹം താജുഖാനെ ഇവിടെ കൊണ്ടുവന്നതിലും ഒക്കെ തന്നെ. ഒപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താജുഖാന്റെ ഒരു പാട്ടും കൂടിയുണ്ട്. മാപ്പിളപ്പാട്ടുകൾ നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ടുകളിൽ ഒന്നും കൂടിയാണ് നീ വാടല്ലേ പൂവേ എന്ന് പറയുന്ന പാട്ടില്ലേ, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. ആ ഒരു പാട്ടിന് എന്തെങ്കിലും ഓർമ്മകൾ
7: ഓർമ്മകൾ ഉണ്ടാവുന്ന ചോദിച്ചാല് അതിന്റെ വിഷ്വല് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇൻഡോർ ആണിരുന്നു. പക്ഷെ ഇന്ന് ആ പാട്ടുകൾ വീണ്ടും ന്യൂജൻ മക്കള് പാടാൻ പറയുമ്പോഴും അതിന്റെ റീൽസിലൊക്കെ അതിന്റെ ചെറിയ പാർട്ടുകളൊക്കെ വരുമ്പോ അന്നൊക്കെ നമ്മൾ എന്തോ ഒരു ആ പ്രായത്തിൽ ചെയ്ത വർക്കുകളാണ്. പ്രായമായി നമ്മളെ ഹൃദയം ഉണ്ടായിരുന്നു നമ്മളെ. അതെ, നമ്മൾ വേറെ ആൾ എഴുതിയതാണെങ്കിലും ചിലപ്പോൾ നമ്മളെ പാടിയതാണെങ്കിലും നമ്മൾ മ്യൂസിക് ചെയ്തായാലും നമ്മളൊരു ഹൃദയം ഉണ്ടായി. നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ഉപ്പ പറയും, ഉപ്പ വലിയൊരു ലെജൻഡാണ്, ഞാനും അങ്ങനെ തന്നെ കാണുന്നത് ലെജൻഡായിട്ടുണ്ട്. ഉപ്പ എപ്പോഴും എന്നോട് പറയും, മുന്നേ ഒരു ലിറിക്സ് എന്ന് പറയുന്നത് രചന കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വാവ ചരട് പോലും കെട്ടാതെ നമ്മൾ എത്രത്തോളം അതിനൊക്കെ കൊഞ്ചിക്കാൻ നോക്കും, അതുപോലെ ആ ഒരു ലിറിക്സിനെ നമ്മളൊരു കുഞ്ഞു വാവയോളം കാണുക, അതിന് ഏറ്റവും നല്ല ഒരു ഉടുപ്പ് ഇട്ടുകൊടുക്കുക സംഗീതം എന്നുള്ള ട്യൂണ്. ആ കുഞ്ഞിനെ എത്രത്തോളം വേറെ ആൾ കാണുമ്പോൾ ആ സംഗീതം കൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് വാരിയെടുക്കാൻ തോന്നണം. എൻ്റെ ഉപ്പ ഞാൻ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തൊരു വാക്ക് ഫാദർ പറഞ്ഞത്,
6: അതിപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ള.
7: ആ അതായത് ഒരു ഒരാൾ വന്നിട്ട് താജുക്ക ഞാൻ എഴുതിയ പാട്ടാണ്, അയാൾ എന്തെല്ലോ പ്രതീക്ഷയിലായിരിക്കും നമ്മളിന്ന്. നമ്മൾ കൈതപ്രോ അല്ലെങ്കിൽ ശ്യാംജിയോ അല്ലെങ്കിൽ ശരത്സാറൊന്നുമല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കൂടെ താജുക്ക് എന്തെങ്കിലും ചെയ്യുമല്ലോ, അപ്പോൾ അതിനെ എത്രത്തോളം നല്ല സംഗീതം കൊണ്ട് ഉടുപ്പ്, അപ്പോൾ അതിനെ വാരിയെടുക്കണം ആസ്വാദകരെന്ന്. ഈ നീ വാടല്ലേ പൂവേ എന്നൊക്കെ ഇപ്പോഴും ഭയങ്കര ഹിറ്റായിട്ട് നാട്ടിൽ ഓരോ വീഡിയോ ഒക്കെ വരികയാണ്.
6: ഒരു വരി ഒന്ന് പാടാൻ പറ്റുമോ? നീ വാടല്ലേ

0: അന്നത്തെ വേറൊരു പ്രശ്നം അറിയോ, ഈ എന്റെ വോയിസ് ഞാൻ ശരിക്കും പാടുമ്പോ നീ വാടൽ ഇതാണ്, പക്ഷെ എത്ര കൊല്ലായി എന്ന് പറയാം, ഫാത്തിമ ഹിറ്റായ ആ വോയിസ് കീപ്പ് ചെയ്തിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ എനിക്ക് ഇപ്പോഴും സത്യം മോളെ, ഞാൻ അഫ്സൽ കാക്ക് ട്രാക്ക് പാടിയതല്ലേ, ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞല്ലേ എന്റെ ഇപ്പൊ ഞാൻ പാടിയിരുന്നു നെഞ്ചിനുള്ളിൽ നീയാണ് ഇങ്ങനെയാ പാടേണ്ടത്. പക്ഷെ അഫ്സൽ കാക്ക് പാടേണ്ട പാട്ടായിരുന്നു, ഞാൻ അന്ന് സ്റ്റുഡിയോ നിന്ന് അഫ്സൽ കാക്ക് നേരിട്ട് പാടിക്കൊടുക്കാനുള്ള പേടിയുണ്ട്. അദ്ദേഹത്തിന് നെഞ്ചിനുള്ളിൽ നീയാണ് ഇതാണ് മിക്സ് ചെയ്തത്, അത് ഹിറ്റായത്. പിന്നെ എനിക്ക് ആ വോയിസ് അല്ലാതെ
1: ഇപ്പോഴും
0: ഇല്ല, ഇപ്പോഴും സ്റ്റേജിലൊക്കെ പാടുമ്പോ ഈ വയസ്സിൽ നെഞ്ചിനുള്ളിൽ നീയാണ് ഇങ്ങനെ പാടണ്ടേ, അതേപോലെ ആ സമയത്ത് ആ വോയിസിലാണ് പാടിയത്, നീ വാടല്ലേ പൂവേ നീ പിരി, ഇതെല്ലാം എന്റെ സൗണ്ട്. ഞാൻ ശരിക്കും പാടിയിരുന്നെങ്കിൽ നീ വാടല്ലേ, ചെയ്തിട്ടും നിലനിർത്തി തന്നൊരു വലിയ കമാൻഡർ ഉണ്ടല്ലോ.
1: ഉറപ്പായിട്ടും പടച്ചവനാണ് എല്ലാം ഈ പറഞ്ഞ പോലെ. അപ്പൊ ഒരുപാട് സന്തോഷം പടച്ചവനെ ഇവിടെ എത്തിച്ച് എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റി.
0: മൊയ്തീൻ മാഷ മോളാന്ന് പറഞ്ഞു, അതായത് അധ്യാപകനെ കുറിച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ മൊയ്തീൻ മാഷ അറിയാമെന്ന് മോള് ചോദിച്ചപ്പോ, അതെ അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനും അല്ല ഈ റേഡിയോ എത്താൻ കാരണം എന്റെ പ്രിയപ്പെട്ട അധ്യാപകനാന്ന് പറയുമ്പോ ആ മൊയ്തീൻ മാഷ എന്റെ കൂട്ടുകാരനാന്ന് ഞാൻ പറഞ്ഞപ്പോ വിളിച്ച് നമ്മള് സംസാരിച്ചത്,
1: ഞങ്ങള് കുറച്ച് സംസാരിച്ചതാണ് ഇപ്പൊ.
0: മോള് ഓർത്തല്ലോ മാഷ?
1: അതെ, പിന്നെ മാഷിനെ ഞാൻ മറക്കില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരാള് തന്നെയാണ്,
0: എന്റെ പഴയ കൂട്ടുകാരനാണ്.
1: അതെ അതെ, വടകരക്കാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എടുത്ത് ചോദിച്ചത്.
0: എനിക്ക് മോളോട് ഭയങ്കര ബഹുമാനം തോന്നി. മോളെ മാഷ പറ്റി പറയുമ്പോ മുഖത്ത് വന്ന എക്സ്പ്രഷനും ഈ പോസ്റ്റിൽ എത്താൻ കാരണം എന്നെ എല്ലാം എന്നെ എല്ലാം ചെയ്യിക്കായിരുന്നു. ഡാൻസും സ്കൂളിൽ നിന്ന് എന്റെ എല്ലാ കാറ്റഗറിയിലും എന്നെ പങ്കെടുക്കാൻ,
1: അഭിനയിപ്പിക്കാനും ഡബ് ചെയ്യാനും എല്ലാത്തിനും എനിക്ക്.
0: അതങ്ങനെ എപ്പോഴും ഒരാളുണ്ടാവും നമ്മളിപ്പോ, നമ്മൾ എന്തിന്റെ പിറകിൽ ഒരാൾ ശക്തമായിട്ടുണ്ടാവും,
1: ഉറപ്പായിട്ട് എല്ലാത്തിനും റീസൺ ഉണ്ടാവും. താങ്ക് യു താജിക്ക, ഞങ്ങളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: അതിലേറെ സന്തോഷം എനിക്ക്. എന്തായാലും ഇത് കണ്ടും സോറി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്തുള്ള ഏതൊക്കെ നാട്ടിൽ ഇത് കേൾക്കും അറിയില്ല,
1: എല്ലാവരും കേൾക്കും.
0: അപ്പൊ എല്ലാ സഹോദരങ്ങളോടും നിലനിർത്തി തരുന്ന പഠിച്ചവനെ ചേർത്ത് വെച്ചോണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട്.
1: താങ്ക് യു അക്കാ, താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ 917 ഈവനിങ്സും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ടാ, ബൈ, ഗുഡ് നൈറ്റ്.

0: frequency. Now available on Vodafone Shuf app.
1: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror.
3: Tanikki Pogan. Anuvada Illya.
1: Or drama.
4: Ente Kudumba. Ente Swargaraji.
1: Ishta genre edanengilum. Ivide. To get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by
2: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
3: Powered by
4: Khatarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: ഹലോ, നമസ്കാരം. ഞാൻ സുദേവ് നായർ.
8: 500-ലെ മൈക്കിളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
9: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: നമ്മുടെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി ഓടി മക.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ 91.7.

सुनो 91.7 FM। कतर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।